0: ജാസ്തി ആരുടെ ഭൂമിയിൽ എവിടെ ഇടുന്നാലും ഇല്ല കടക്കാൻ ഹിമാലയം. അത് ഹിമാലയത്തിന് അഭിമുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ജ്ഞാനത്തിൽ മുഖനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്ക് അഭിമുഖമായിരിക്കും. അനവധി യോഗീശ്വരന്മാരും സിദ്ധന്മാരും സർവത്തിയുള്ള ജ്ഞാനികളും എന്നും ഈ ഹിമാലയത്തിലുണ്ട്. അവർക്കും ഒക്കെ അഭിമുഖമായിട്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വടക്കോട്ട് എഴുന്നേൽക്കുന്നത് പറയുന്നത്. എന്നാൽ ആചാര്യന്റെ അനുസരണത്തിന് മാത്രമായിരിക്കും ദക്ഷിണാമൂർത്തിയുടെ അനുസരണം കൊണ്ട് തന്നെ ഒരാൾ ജ്ഞാനിയായിരിക്കും എന്ന് പറയാറുണ്ട്. ഈ കേരളത്തിൽ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം പ്രധാനമായ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അതുപോലെ ഇല്ല ശുഭപുര ശുഭപുരത്താണ് കഴിഞ്ഞാറുനാട് പറഞ്ഞ കുട്ടിപ്പുറം ഇതിലൊക്കെയുള്ള അതിന് ഇപ്പോഴത്തെ കന്യാനാഥ കാലമുണ്ടായിരുന്നു. അവിടെ ഒരു രാഷ്ട്രം പ്രത്യേകമായിട്ടൊരു രാജാവുണ്ടായിരുന്നു. കേരള രാജാവ് പുസ്തകം രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശുഭകരായിരുന്നു. പഴയകാലത്ത് ഭേദം കൊണ്ട് ഈ വൈദിക സമ്മതം ആ ശുഭത്തെ പോയി കുറച്ച് ദിവസം വരിച്ചു. അമ്മൂരിമാരൊക്കെ വേദം വെച്ച് കഴിഞ്ഞാൽ ശുഭത്ത് ശുഭത്ത് വരിച്ചാലേ അവർക്ക് ശരിക്കും ഇപ്പോഴും അത് സാമാന്യം കുറെ ആളുകൾ ചെയ്തു വരുന്നു. ശുഭവര ക്ഷേത്രം വളരെയധികം ഉൾപ്പെട്ടു പോയിരുന്നു. ചിലര് കൊണ്ട് നടക്കാൻ ആളില്ലാത്തതുകൊണ്ട് സ്വത്തൊക്കെ അന്യാസീനപ്പെട്ടതുകൊണ്ട്. എന്നാലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇന്നും ശുഭപുരത്ത് വളരെ രണ്ടാമത് തലസ്ഥലമാണ് നമ്മുടെ തലസ്ഥലം. രാജാധിരാജൻ ഉള്ളതാണ്. വൈശ്രവണനിലെയും അതീശനായിരിക്കുന്ന ചക്രവർത്തിയായിട്ടാണ്. രാജകീയ പദവിയാണ് തലസ്ഥലം. കുറെ ആചാര്യങ്ങളാണ് എങ്കിലും മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചു നമുക്ക് നടന്നിരുന്നത് ധാരാളം മുഖ്യന്മാരെ പോയി ദർശനം കഴിക്കുന്നു. സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പറ്റില്ല. ഇരുപത്തിയ ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പാടില്ല. രണ്ടു ദിവസം ബാധിക്കുന്നു കിടക്ക പോയിരിക്കുന്നു. എല്ലാവരും കിടക്കുന്നു. അതെ ഒന്ന് മീഷം വന്നാൽ കണ്ടാണ്. ഇനി വേറെ ഒരു പ്രത്യേക മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പാടില്ല. തളിപ്പറമ്പിൽ മിഷന്മാർക്ക് കിടക്കാൻ സ്ത്രീകൾക്ക് തളിപ്പറമ്പിലും കിടക്കാൻ പാടില്ല. മിഷന്മാരെ കിടക്കുമ്പോഴും ഒറ്റമുണ്ട് ഉച്ചയ്ക്ക് കിടക്കാൻ പാടില്ല. ഒന്നിനും രണ്ടു മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ കാലസാൽ മാറ്റി അകത്ത് കിടക്കാൻ പാടില്ല. ഇനി നേരം അപ്പോ ദക്ഷിണാമൂർത്തിയുടെ രാജാധിരാജെന്നുള്ള ഈ ജ്ഞാനത്തിന് മാത്രമല്ല ഭൗതിക സമ്പത്തിന്റെയും ദാതാവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ രാജാധിരാജൻ എന്ന് പറയുന്നത്. ആ രണ്ടിക്കും ലഭിക്കുക. തളിപ്പറമ്പ് ഗ്രാമം സംബന്ധിച്ച് തിരുവനന്തപുരിമാരുടെ അവശിഷ്ടമൊക്കെ അവരൊക്കെ രക്ഷിച്ചു അങ്ങനെയൊക്കെ അസംബന്ധിച്ചിരിക്കുന്ന സ്വത്തുമൊക്കെ പോയി നാശായി. ഈ തലപ്പറമ്പ് ദേവന്റെ ഭക്തന്മാരായിരുന്നു അവരൊക്കെ. അവരൊക്കെ നല്ല വിദ്വാൻമാരും ഈ തലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ടതായ ഉച്ചുപാടം പിന്നെ അമ്പലിന്റെ കവിതകളും പിന്നെ സ്തോത്രങ്ങളും കിടക്കുമ്പോൾ കൃഷ്ണ തലപ്പറമ്പ് ദേവനെ പറ്റിയിട്ട് തലപ്പറമ്പ് തന്നെ എഴുതിയിട്ടുള്ളതായ പ്രസിദ്ധമായിട്ടുള്ള ഒരു നല്ല കവിതയാണ്. ഇനി വളരെ വിശിഷ്ടമാണ്. അപ്പോൾ അതൊന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്, നല്ല വിദ്വാൻമാരുണ്ടായിരുന്നു ഒരു കാലത്താണ്. അതുമാതിരി ഇവിടെ ശുഭകൃത്ത് ഉള്ളവരൊക്കെ വിദ്വാന്മാരായിരുന്നു. അമ്പൂരിമാര് പ്രത്യേകിച്ച് ഒരുപാട് ഇല്ലെന്നുള്ളത് അവരൊക്കെ നല്ല വിദ്വാന്മാരായിരുന്നു. സംസ്കൃതത്തിനും ശാസ്ത്രത്തിനും അതുപോലെ തന്നെ വേദങ്ങളും വിദ്വത്തും അവർക്കുണ്ടായിരുന്നു. അനവധി യാഗങ്ങൾ ഈ ശുഭകൃത്തും ഈ പരിസര പ്രദേശത്തും വെച്ച് നടന്നിരുന്നു. അതുപോലെ തളിപ്പറമ്പിലും അനേകം യാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഈ രണ്ടാണ്. അത് കഴിഞ്ഞാൽ തെക്കേ അറ്റത്ത് മൂന്നാമത്തെ വടക്കുന്നാഥനാണ് തൃശ്ശൂർ. ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വടക്കുന്നാഥനെ കുറിച്ച് വടക്കുന്നാഥനെ കുറിച്ചു പോലും. ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്മാരകമായിട്ടാണ്. ജ്ഞാനസ്വരൂപനാണ് ദക്ഷിണാമൂർത്തി. കാമനെ സംഹരിച്ചു, കാലനും ജയിച്ചു. ഈ രണ്ടും ഹിമാലയത്തിൽ വെച്ച് നടന്നതാണ്. കാമനും കാലനുമാണ് ഇവിടെ എല്ലാവർക്കും അനിഷ്ടത്തെ ചെയ്യുന്നത്. അങ്ങനെയുള്ള രണ്ട് മഹാശക്തി ആർക്കും ജയിക്കാൻ കഴിയാത്തവരാണ് രണ്ടാമതും പറയും. അവരെ രണ്ടാമതെയും സംഹരിച്ചു ദക്ഷിണാമൂർത്തി എന്ന സിദ്ധാന്തം. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ്. ഇവിടെ ആ ദേവനെ ഭരിക്കുന്ന ആളുകൾക്ക് തത്വാനുഭൂതി ഉണ്ടാവും, ഈശ്വരന്റെ പരമായിരിക്കുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ സംബന്ധിക്കുന്ന ഭക്തസ്വരൂപങ്ങൾ അടങ്ങിയതാണ് ഈ സ്തോത്രം. സത്യസോദരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അനവധി വിഷയങ്ങൾ, അതായത് വേദാന്തത്തിലെ നിഗൂഢങ്ങളും പ്രധാനങ്ങളുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ വിവരിച്ചാൽ ആയന വേദാന്തജ്ഞാന സമ്പത്തി ഉണ്ടായിരിക്കും. അത്രയാണ് നമുക്ക് സ്വത്ത് കരുതാം. വിശ്വം തർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം നിജാന്തർഗതം പശ്യന്നയ ബഹിരോദ്ഭൂതം യഥാനിദ്രയാ സാക്ഷാത് കുരുതേ പ്രബോധസമയെ സ്വാത്മാനമേകാദ്വയം തസ്മിൻ ശ്രീ ഗുരുമൂർത്തയേ മൈതം ശ്രീ ഈ ശ്ലോകം കൊണ്ട് സമർത്ഥിക്കുന്നുണ്ടാൽ ദ്രഷ്ടാവദർശം എന്നീ രണ്ട് രൂപത്തിലെ ഇടത്തിൽ നമുക്ക് വിമർശിക്കാം. അപ്പോ താൻ ദ്രഷ്ടാവാണ്, ഈ ലോകത്തെയൊക്കെ അറിയുന്നത് ആരാണ്? അപ്പൊ എല്ലാത്തിന്റെയും ദ്രഷ്ടാവ് അല്ലെങ്കിൽ ജ്ഞാതാവാണ് താൻ. താൻ എന്ന് പറഞ്ഞത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ്. ആത്മാവാണ് എല്ലാതിന്റെയും ദ്രഷ്ടാവായി ചെയ്യുന്നത്. ദൃശ്യം ജ്ഞാനത്തിൽ ജഡമാണ്, പിന്നെ സത്യമല്ല അസത്യവുമാണ്. അങ്ങനെ അങ്ങനെയുള്ള ദൃശ്യം ദ്രഷ്ടാവിന്റെ ഒരു ഭ്രമം മാത്രമാണ്. ഞാൻ ദ്രഷ്ടാവിൽ നിന്ന് ദൃശ്യമായി അന്യമായിട്ട് ഒരു ദൃശ്യമില്ല. ആ ദൃശ്യം ഉണ്ടാകാൻ തോന്നുന്ന ചോദ്യം തന്നെ തന്നെയാണ് തോന്നപ്പെടുന്നത്. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ തന്നെ കാണപ്പെടുന്നതായിരിക്കുന്നത്. പ്രബോധ സമയെ ഉണരുന്ന സമയത്ത് മനസ്സിലാവുന്നില്ല. ഉണരുമ്പോ കാണപ്പെട്ട വസ്തുക്കളൊന്നും കാഴ്ചയില്ല. നിത്യാഭ്രമം കൊണ്ട് തോന്നിയതാണ്, തന്നെ തന്നെയാണ് തോന്നപ്പെട്ടത് എന്ന് എങ്ങനെയാണോ ഉണരുന്ന സമയത്ത് തോന്നുന്നത്, ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്തും സാക്ഷാൽ കുറുകയെ പ്രബോധ സമയെ സ്വാത്മാനമേവാദ്വയം പ്രബോധ സമയത്തിൽ മായാസ്വപ്നത്തിൽ നടന്ന് സ്വസ്വരൂപമാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ഏതൊരു ദേവനാണോ മനസ്സിലാക്കിത്തരുന്നത് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കാർക്ക് നമസ്കാരം. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം ദർപ്പണത്തിൽ കണ്ണാടിയിൽ കാണപ്പെടുന്നതായ നഗരത്തോട് തുല്യമായിട്ടാണ് തന്നിൽ തന്നെയുള്ളതായ ഈ വിശ്വത്തെ പുറമെയാണ് എന്ന ഭാവത്തിൽ വാസ്തവത്തിൽ പുറമെയല്ല, ഈ അകത്ത് തന്നെ. ഈ യഥാനിദ്രയാ ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് പുറത്തുള്ള പദാർത്ഥങ്ങളെ നിങ്ങൾ അകത്ത് കാണുക? ഒരു ആന കണ്ട സ്വപ്നത്തിൽ ആന അകത്തുണ്ടാവുകയോ പുറത്തുള്ള തന്നെ പുറത്തുള്ള ആനയെ നിങ്ങൾ അകത്ത് കാണുന്നതാണ്. അപ്പൊ പുറത്തുള്ളതിനെ എങ്ങനെയാണോ സ്വപ്നാവസ്ഥയിൽ അകത്ത് കാണുന്നത്, ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്ന് പുറത്തുള്ളതിനെ അകത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ള ഭ്രമം മാത്രമേ ഉള്ളൂ. ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ളതായ ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. നത്തം വാസ്തവത്തിൽ വസ്തുസത്ത ഇല്ലാതെ കണ്ട ഭ്രമസ്വരൂപേണ ദൃശ്യത്തെ അനുഭവിക്കുകയാണ് പ്രപഞ്ചാനുഭവം. ഇത് തന്നിൽ വെച്ച് തന്നെയാണ് മറ്റൊടത്ത് വെച്ച് പലതാണ്. ഇത് ബോധിച്ചു കഴിഞ്ഞു വിചാരിച്ചു ഉണരുവല്ലോ, ആ തെറ്റിദ്ധാരണയിൽ നിന്നുവല്ലോ, ആ അവർക്ക് പ്രപഞ്ച പ്രതീതിയോ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമോ ഉണ്ടാവാനില്ല. അപ്പൊ ആ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അങ്ങനെ കുടുങ്ങിയിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണയാണ്. ഇനി ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് തന്നിൽ നിന്ന് വേറെ ആയിട്ട് പുറമെ നിൽക്കുന്നു എന്നുമാണല്ലോ. തന്നിൽ നിന്ന് വേറെ ആയിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പങ്ങൾ അടങ്ങിയത് എന്നാണ്. ഈ വികൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിൽ നിന്ന് വേറെ ഒരു വസ്തു ഉണ്ടായെന്നുള്ള പ്രതിനിധി തോന്നലാണ്. അങ്ങനെ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല, തന്നാൽ നിറയപ്പെട്ടിരിക്കുന്നു എല്ലാവരും. ഈ ദേശമൊന്നുമില്ല, ദേശമൊക്കെ ഭാവന കൊണ്ട് നമ്മൾ ബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദേശം തന്നെയില്ല, കാലവും അങ്ങനെ തന്നെയാണ്. എന്തും നമ്മളിപ്പോ അറിയുന്നത് അറിവ് കൊണ്ടാണല്ലോ. ആ അറിവ് പ്രകാശിക്കുമ്പോഴേ ഒന്നിനെ അറിയുന്നുള്ളൂ. നട്ടം ഞാൻ ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പറയുമ്പോൾ ആ വസ്തുക്കളൊക്കെ ആ അറിവിലാണ് പ്രകാശം. പ്രകാശിക്കുക. അറിവ് പ്രകാശിക്കുമ്പോഴാണ് അതിനെ അറിയുന്നത് എന്നിട്ട് അറിവ് തന്നെയാണ് തന്റെ സ്വരൂപം. ശരീരം മനോബുദ്ധി ഇന്ദ്രിയങ്ങളാകുന്ന ഗ്രഹണങ്ങളെ വിട്ടു കഴിയുമ്പോൾ എന്ത് ശേഷിക്കുന്നു? അറിവ് മാത്രമാണ് ശേഷിക്കുന്നത്. ആ അറിവ് തന്നെയാണ് ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് ആത്മാവ്. തത്ത്, ചിത്ത്, ആനന്ദം, നിത്യം, ശുദ്ധം, മുക്തം, ബുദ്ധം എന്നൊക്കെ ഏതൊന്നിനെ പറയുമ്പോൾ സത്താ മാത്രമായിരിക്കുന്ന വിജ്ഞാനം തന്നെയാണ്. ആ വിജ്ഞാനം കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഭേദിക്കപ്പെടുന്നില്ല. അപ്പൊ ഇന്നലത്തെ അറിവ് തന്നെയാണ് ഇന്നുള്ള ഒരാളെ ചൈതന്യമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അറിവ് തന്നെയാണ് ഈ കൊല്ലമുള്ളത്. ഇത് തന്നെയാണ് അടുത്ത കൊല്ലം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ അറിവ് തന്നെയാണ് ഉള്ളത്. ഈ തന്നെയാണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ശരീരത്തിലുള്ള അറിവ് തന്നെയാണ് മറ്റേ ശരീരത്തിലുള്ളത്. ഈ ദേശത്തുള്ള അറിവ് തന്നെയാണ് അന്യദേശങ്ങളിലുള്ളത്. ഇവിടെയുള്ള അറിവ് തന്നെയാണ് അമേരിക്കയുള്ളത്. അതന്നെയാണ് ബ്രഹ്മലോകത്തുള്ളത്. അതന്നെയാണ് വൈകുണ്ഠത്തിലുള്ളത്. അപ്പോ അഖണ്ഡമായിരിക്കുന്ന ഒരു അറിവ് ഇല്ലെങ്കിൽ ചൈതന്യം, അറിവെന്നോ ചൈതന്യമോ ശക്തിയോ ഇനി എന്ത് പറഞ്ഞാലും ഇല്ല. അതായത് അറിവും ശക്തിയും ചൈതന്യവും വേദിയവും പ്രഭാവവും എല്ലാം എല്ലാം തന്നെയും ആ അജ്ഞാതമായിരിക്കുന്ന ഭരതത്വത്തിൽ നിന്നാണ് പ്രകാശിക്കുന്നത്. അതിൽ അതല്ലാതെ കണ്ട് വേറൊന്നുമില്ല. സമുദ്രത്തിൽ സമുദ്രം അല്ലാതെ കണ്ട് വേറൊന്നുമില്ല. എന്നിൽ ഞാനല്ലാതെ കണ്ട് വേറൊന്നുമില്ല. എന്നിരിക്കെ ഒന്നിൽ അത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉണ്ടാവുമായിരിക്കും. അപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നെ എന്നിരിക്കെ ഇവിടുന്ന് പറഞ്ഞു വന്നത് ഇങ്ങനെ വന്നിട്ടില്ല എന്നൊക്കെ. അതാണ് ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറഞ്ഞു. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം എന്ന പോലെ അതിനൊരു ഉദാഹരണം പറയാം. കണ്ണാടിയിൽ എങ്ങനെയാ പട്ടണം കാണപ്പെടുന്നത്? കണ്ണാടിയിൽ പട്ടണമുണ്ടോ? കണ്ണാടിയിലെ ആ ഗ്രാസ് മാത്രമേ ഉള്ളൂ, വേറെ അറിയുള്ളൂ. ആ സ്ഫടികത്തിലാണല്ലോ കാണുന്നത്. ആ സ്ഫടികം കണ്ണാ പട്ടണമായിട്ടില്ല, പട്ടണം സ്ഫടികവുമായിട്ടില്ല. പിന്നെ അപ്പോ സ്ഫടികത്തിന് അല്ലെങ്കിൽ കണ്ണാടിക്ക് മൂന്ന് പ്രകാരത്തിനും അതില് ഉണ്ടായില്ല. എന്താ മൂന്ന് പ്രകാരം? വികാരം, വികല്പം പോലെ എന്താ പരിണാമം. ഈ മൂന്ന് പ്രകാരത്തിലും കണ്ണാടി പട്ടണമായിട്ടില്ല. എന്നിട്ടും കണ്ണാടിയിൽ പട്ടണത്തെ കാണുന്നു സ്പഷ്ടമായിട്ട് എന്നുള്ളതാണ്. ആ കാണലിനാണ് വിവർത്തം. അപ്പൊ വിവർത്ത സ്വരൂപേണിയാണ് കണ്ടത്. ഇതുപോലെ തന്നിലുള്ളതായ വിവർത്ത ഭാവമാണ്. എന്താ വിവർത്തം എന്ന് പറഞ്ഞാല് ഭ്രമം കൊണ്ട് ഒരു വസ്തുവിൽ ആ വസ്തുവിനെ മറന്ന് മറ്റൊന്നുണ്ട് എന്ന് തോന്നുന്നു. കയറിൽ കയറിന്റെ ഭാവത്തെ മറന്നിട്ട് പാമ്പിനെ തോന്നുന്നു. ഈ കയറ് പാമ്പാകുന്നില്ല, പാമ്പവിടെ ഉണ്ടാകുന്നില്ല, വന്നിട്ടില്ല. പാമ്പിന്റെ ഒരു പ്രവചനയില്ല, കയറ് തന്നെ പാമ്പായി മാറിയിട്ടുമില്ല. എന്നിട്ടും പാമ്പിന്റെ പ്രതീതി ഉണ്ടാവുന്നു, കയറിന്റെ വിസ്മൃതി ഉണ്ടാവും. കയറിന്റെ വിസ്മൃതിയാണ് പാമ്പിന്റെ പ്രതീതിക്ക് ഇരിക്കും, കയറൊന്നുമല്ലാണ്. ഇതുപോലെ ആത്മവിസ്മൃതിയാണ് പ്രപഞ്ച പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ആത്മാവിന്റെ സ്മൃതി എപ്പോഴും ഉണ്ടാകുമ്പോ പ്രപഞ്ചത്തിന്റെ അനുഭൂതി അപ്പോൾ ഇല്ലാതെ ഉണ്ടായിട്ടിരിക്കുന്നു. പ്രപഞ്ചാനുഭവം ഉണ്ടാകുമ്പോൾ ഈ ആത്മാവിന്റെ അനുഭവത്തില്ല. പ്രപഞ്ചത്തെ അറിയുന്ന സമയത്ത് ആത്മാവിന്റെ അറിവോ അനുഭവമോ ഒരാൾക്കില്ല. ഇതുപോലെ ആത്മാവിന്റെ അറിവോ അനുഭവം ഉണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പൊ പ്രപഞ്ചവും ആത്മാവും ഈ ഇപ്പൊ ദ്രഷ്ടാവും ദൃശ്യവുമാണല്ലോ. ഇത് ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഏതാ സത്യമായിട്ടുള്ളത്? ആ ദ്രഷ്ടാവുള്ളത്, ദൃശ്യമുള്ളത്, ആത്മാവുള്ളത് അല്ലെങ്കിൽ അനാത്മാവുള്ളത് എന്ന് വീക്ഷിക്കുന്ന സമയത്ത് ആ ആത്മാവിന്റെ അനുഭവം വന്നു കഴിഞ്ഞ ഒരാളൊക്കെ അനാത്മാവ് പിന്നീട് പ്രകാശിക്കുന്നു. ആത്മപ്രകാശം തന്നെ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവ് സത്യമാണ്. അനാത്മാവ് ഉണ്ടാവുക, ഇല്ലാതെ ഉണ്ടാവുകയില്ല, നശിക്കുക, ക്ഷയിക്കുക, രൂപാന്തരപ്പെടുക ചെയ്യുന്നില്ല. സദ്ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കൊക്കെ ഉണ്ട് പറയും. ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക, ഈ ആറ് ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കേ ഉള്ളൂ. അങ്ങനെയുള്ള അനാത്മവസ്തുവിന്റെ സമാഹാരമാണ് പ്രപഞ്ചം എന്ന് ആത്മബോധം ഉണ്ടാവുമ്പോൾ പ്രബോധ സമയം പ്രതിജ്ഞയായതേ പ്രബോധ സമയത്തും ബോധിക്കാനിടയായിരുന്നു. ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനീ. ആ നിജാന്തർഗതമായി ദർശന ദർപ്പണ ദൃശ്യ നഗരീതുല്യമാകും വണ്ണം തന്നിൽ തന്നെ യാതൊരു പ്രപഞ്ചത്തെ കാണുന്നുവോ അത് യഥാനിദ്രയാ. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ പുറത്തുള്ളതിനെ അകത്ത് കാണുന്നത്, ഇതുപോലെ ജാഗ്രത അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്നുള്ളതായ ഭ്രമം ഉണ്ടാവല് മാത്രമാണ് വാസ്തവത്തില്. ഇതിനെ അങ്ങനെ സംഭവിക്കില്ല. ഇത് പ്രബോധ സമയത്തിൽ ഒരാൾക്ക് ബോധ്യാവും. പ്രബോധിച്ച ഉണരില്ല, ഉണർവ് ഉണ്ടാവുമ്പോൾ ഇത് ബോധ്യാവും. എന്താ ഉണർവ്? ഈ മായാ സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകൾ കൂടി ചേർന്നതിനെയാണ് മായാസ്വപ്നം എന്ന് പറയുന്നത്. ഈ മായാസ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉണരുന്നു വെച്ചോളൂ, അപ്പോ പ്രപഞ്ചങ്ങളിലോ ഒന്നില്ല, അത് ഉണ്ടെന്ന് തോന്നിയപ്പോഴും തന്നിൽ തന്നെയാണ് കാണപ്പെട്ടത്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രപഞ്ചമോ അതിൻ്റെതായുള്ള അനുഭവങ്ങളോ ഒന്നും ഇല്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല എന്ന ബോധ്യമായി ചെയ്യും. സംഭവിക്കാതെ കൊണ്ട് എങ്ങനെയാണ് പ്രതീതി ഉണ്ടായത്? അതിനാണ് ഈ വിവർത്തം എന്ന് പറഞ്ഞത്. അപ്പോ സ്വതേ മണ്ണ് കൊണ്ട് ഘടം ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഘടം മണ്ണല്ല, ഈ മണ്ണൊരിക്കലും ഘടമായിട്ടില്ല. ഈ ഘടം എന്നുള്ളത് പ്രതീതി മാത്രമാണ്. പക്ഷെ ആ പ്രതീതി എവിടെയാണ്? മണ്ണിലാണ്. മണ്ണ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പ്രതീതി ഉണ്ടാവുന്നത്. മണ്ണിനെ നീക്കിയാലോ ഘടം ഉണ്ടാവില്ല. ഈ സമ്പ്രദായത്തിനാണ് വികാരം എന്ന് പറയും. അപ്പൊ മണ്ണോട് കൂടിയിട്ട് ഈ വസ്തുവിനെ, അതായത് ബോധിക്കുന്നു എന്നുള്ളതാണ് വികാരം. ഒരു വസ്തുവിനെ അതിന്റെ മൂലതത്വത്തോടുകൂടി ബോധിക്കുന്നതിനെ വികാരം പറയും. ഇപ്പോ സ്വർണത്തെ വളയായിട്ട് കാണുന്നു വെച്ചോളൂ, സ്വർണം ഉണ്ടാവണം നാലേ വളയെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. സ്വർണ്ണമില്ലാതെ കൊണ്ട് വള കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വസ്തുക്കളെ തന്നെ അന്യഥാസ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനാണ് വികാരം എന്ന് പറയുന്നത്. അപ്പൊ വള എന്ന് പറഞ്ഞ എന്താണ്? സ്വർണത്തിന്റെ വികാരം. ഘടം എന്ന് പറയുന്നത് മണ്ണിന്റെ വികാരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. മനസ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. ഇതൊക്കെ വികാര സ്വരൂപങ്ങളാണ്. ഈ വികാരം പോലെയല്ല ഈ ആ വിവർത്തം. ആ മൂലവസ്തു ഇല്ലാതെ വസ്തു സ്വരൂപത്തെ പ്രകാരം ഇതാണ് വിവർത്തം. മൂലവസ്തു ആവശ്യമില്ല. ഇതിലേക്ക് വെയിലത്തേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് വെള്ളം കാണുന്നത്, ഈ ജലത്തെ കാണുന്നത്? അവിടെ ആ ജലത്തിന്റെ പ്രതീതിക്ക് ആസ്ത്രത്തില് ജലത്തിന്റെ ഒന്നുമില്ല. അവിടെ യാതൊരു തരത്തിലുള്ള സ്വത്വത്വ പ്രതീതിയില്ല. എന്നിട്ടും ജലം നമുക്ക് അനുഭവമായിട്ടിരുന്നു. ഇതുപോലെ ആ കയറിലുള്ളതായ പാമ്പുണ്ടല്ലോ, കയറിന്റെയോ മറ്റൊന്നിന്റെയോ അനുഭവം ഇല്ലാതെ കൊണ്ട് പാമ്പ് മാത്രമായിട്ട് കാണപ്പെടുന്നു. ഇത് മനസ്സിലെ വാസനയല്ലാതെ കൊണ്ട് വേറെ ആകുന്നു ആവാനില്ല. ഇതുപോലെ പദാർത്ഥം ഇല്ലാതെ കൊണ്ട് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ചമായിത്തീരുന്നില്ല. പിന്നെ ആത്മാവ് പ്രപഞ്ച ആകാരമായിത്തീരുക, അത് ഉണ്ടാവുന്നില്ല. അപ്പോ ആത്മാവിന്റെ വികാരമല്ല പ്രപഞ്ചം, ആത്മാവിന്റെ പരിണാമമല്ല പ്രപഞ്ചം. പിന്നെന്താ? ആ ആത്മാവിലുള്ളതായ വികല്പം, വികല്പം മാത്രമാണ്. ആ വികല്പം ഇതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. അർത്ഥം വിവർത്തം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുന്നതാണ് അർത്ഥം. ആ ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുമ്പോൾ ആ ഒന്നായി മറ്റൊന്നായി തീരണ്ടേ തീരണ്ട. കയറിനെ പാമ്പായിട്ട് തോന്നുമ്പോ കയറ് പാമ്പാവുന്നില്ല, പാമ്പവിടെ വരും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതുപോലെ ആത്മാവിന് പ്രപഞ്ചാകാരമായിട്ട് അല്ലെങ്കിൽ ശരീരമായിട്ട് വാസ്തവത്തിൽ ഈ ശരീരത്തെ അറിയുന്ന ആളാണ് ആത്മാവ്. ഞാൻ ആത്മാവാണ് ബോധിക്കുമ്പോൾ താൻ ശരീരമല്ല, ഈ ശരീരത്തെ ഞാൻ അറിയുന്നു. എന്റെ ദൃശ്യമാണ് ശരീരം, ഞാൻ മനസ്സല്ല, മനസ്സിന്റെ ദൃശ്യമാണ്. ഇതുപോലെ എന്റെ വീട്, കുടുംബം, കാര്യം, മക്കളെ തുടങ്ങിയതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളായി അറിയുന്ന വസ്തുക്കൾ ദ്രഷ്ടാവായി തീരുക എന്നുള്ളത് സംഭാവ്യമല്ലാണ്. അതുപോലെയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരിയിൽ. ഇങ്ങനെയാണ് ദർപ്പണത്തിൽ ദൃശ്യമാനമായിരിക്കുന്ന നഗരി എന്ന് പറഞ്ഞത്. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം, കണ്ണാടി ഒരിക്കലും പട്ടണമായിട്ടില്ല. കണ്ണാടിയിൽ പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിട്ടുമില്ല. കണ്ണാടിയിൽ ഒരു പ്രകാരത്തിലുള്ള പ്രപഞ്ച വസ്തുക്കളുടെ ഭാവവും ഉണ്ടായില്ല. എന്നിട്ടും വെറുതെ തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ആ തോന്നല് കൊണ്ട് എന്തെന്താ, കണ്ണാടി മറയപ്പെടും, ആ ഗ്ലാസ് മറയപ്പെടുന്നു. അതിനെ ശരിയായിട്ട് കാണാൻ കഴിയില്ല. പട്ടണത്തിന്റെ അഭിമുഖമായി പിടിക്കുന്നതായ സമയത്ത് ആ പട്ടണം മുഴുവൻ കണ്ണാടിയിൽ പ്രകാശം, അല്ലെങ്കിൽ കണ്ണാടിയിൽ പട്ടണത്തിന്റെ ആ രൂപം വരയ്ക്കുന്ന സമയത്ത് മുഴുവൻ പ്രപഞ്ചം മുതൽ കാണും. വാസ്തവത്തിൽ പട്ടണം അവിടെ ഉണ്ടാവുകയില്ലെങ്കിൽ കണ്ണാടി കണ്ണാടി പട്ടണമായി തീരെ കണ്ണാടി കൊണ്ട് പട്ടണത്തിന്റെ രൂപത്തെ ആക്കി തീർക്കുക, ഇതൊന്നും ചെയ്തിട്ടില്ല. എന്തോ വെറുതെ തോന്നുക മാത്രമാണ് ഉണ്ടായത് എന്നർത്ഥം. ആ തൊന്നനെയുള്ള തോന്നലിനെയാണ് ഈ വിവർത്തം പറയുന്നത്. അതാ തോന്നലിന് എന്താ ഹേതു? ഈ ചെന്ന അജ്ഞാനം മാത്രമാണ്, മൂലവസ്തുവിന്റെ അറിവില്ലായ്മ മാത്രമാണ്. എപ്പോ മൂലവസ്തുവിനെ അറിയുന്നു, അപ്പോ പ്രതീതി മാത്രമായിരിക്കുന്ന ഈ കൽപ്പിത വസ്തു അല്ലെങ്കിൽ വികല്പം ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു മാത്രം. വികല്പാണ് ശരിയോ? വികല്പം മാത്രമാണ്. വികല്പം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നിന്റെ തോന്നലിനെ അല്ലെങ്കിൽ ഭാവനയാണ് വികല്പം എന്ന് പറയുന്നത്. ഇതുമാതിരി ദ്രഷ്ടാവായിരിക്കുന്ന തന്നെയുമാണ് ഇല്ലാത്തതായ ദൃശ്യത്തെ സത്യമായിട്ട് ബോധിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യം എവിടെ നിന്നുണ്ടായി ചോദിച്ചാൽ തന്നിലുള്ളതായ വാസനാവിലാസങ്ങൾക്ക് മാത്രം ഉണ്ടായതാണ്. അങ്ങനെയുള്ള വേറെ ഒരു പ്രകാരത്തിൽ ഉണ്ടായിരിക്കില്ല. ഈ വാസന ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചോളും ഞാൻ ഉണ്ടാവില്ല. ഇപ്പോഴും തന്നെ ബോധിക്കുന്നു വിചാരിച്ചോളും. അപ്പോ ഈ വികല്പം ഉണ്ടാവാൻ പോകുന്നില്ല എന്നിട്ട് അന്യപ്രതീതിയാണ് വികല്പം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സങ്കല്പം വികല്പം ഈ രണ്ടാണ് മനുഷ്യന്റെ മോക്ഷമായുള്ള സ്വരൂപം. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിചാരിക്കലാണ്. ഈ വിചാരിക്കുമ്പോഴും ചെയ്യാതെന്നിട്ട് കാണപ്പെടും. അതാണ് വികല്പം എന്നൊക്കെ വികല്പം എന്ന് പറഞ്ഞത്. ആ വികല്പ സ്വരൂപമായിട്ട് ജഗത്തിനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ മിഥ്യാനുഭവത്തിനുള്ളതായ ഹേതു. ആ മിഥ്യാനുഭവമാണ് എല്ലാം നത്തം. അതിൽ അല്പമെങ്കിലും സത്യത്വമില്ല, അല്പം പോലും സത്യത്വമില്ല. ഇതാണ് ഈ ജനന മരണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആരനുഭവിക്കുന്നു? ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്നില്ല. അവിടെ ആത്മാവ് ജനന മരണങ്ങൾ ഇല്ലെങ്കിൽ ആരാ അനുഭവിക്കുന്നത്? അപ്പോ ഒരു കൽപ്പന കൂടാണ്ട് കഴിയില്ല. ആ കൽപ്പനയാണ് ജീവൻ എന്ന് പറയുന്നത്. സത്യത്തിന് മൂന്ന് സ്വരൂപമുണ്ട്: വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം, പ്രാതിഭാസിക സത്യം. ഇതിൽ വ്യാവഹാരിക സത്യമാണ് ഈ ജനന മരണങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ പ്രകാശിക്കുന്നത്. അപ്പോ അതിനൊരു ബ്രോക്കറാവ് അല്ലെങ്കിൽ ഒരു കർത്താവുണ്ടാവില്ല. ആരാ ജനിക്കുന്നത്, ആരാ മരിക്കുന്നത്, ആരാ ജന്മമൃത്യുക്കളെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കർത്താവ് അല്ലെങ്കിൽ ബ്രോക്കറാവ് ഉണ്ടാവാണ്ടത് വ്യവഹാരം മാത്രമാണ് അല്ലാണ്ട് പരമാർത്ഥം. അപ്പൊ വ്യവഹാരം മാത്രമായിരിക്കുന്ന കർത്തൃഭോക്തൃ സ്വരൂപനായിട്ട് ഒരു വസ്തുവിനെ കൽപ്പിക്കാണ്ട് കഴിയില്ല. ആ കൽപ്പനയാണ് ജീവൻ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പാരമാർത്ഥിക സത്യമാണ്. അതുപോലെ തന്നെ ജീവൻ വ്യാവഹാരിക സത്യമാണ്, പ്രാതിഭാസിക സത്യമാണ് ഈ പ്രപഞ്ചം മതം വികല്പ സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം. അത് കണ്ടിട്ട് ഈ ജനന മരണങ്ങൾ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അനേകം കർമ്മം ചെയ്തു. എന്നാ എന്റെ കർമ്മങ്ങളൊക്കെ ഉടനെ നശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കർമ്മം ചെയ്ത് ഈ പുതിയ പുതിയ ജന്മമൃത്യുക്കളെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു ബോധിക്കുന്നു. ഈ ബോധിക്കുന്നത് ആരാണ്? ഈ വിദ്യയായിരിക്കുന്ന ജീവൻ തന്നെയാണ്. അല്ലെങ്കിൽ ആത്മാവല്ലാണ്. ആ ആത്മാവിന്റെ തന്നെ പ്രതിബിംബം ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളോട് ചേരുമ്പോഴാണ് അഹങ്കാര സ്വരൂപമായിരിക്കുന്ന ജീവനായിരിക്കുന്നത്. അങ്ങനെ ആ അഹങ്കാരം നീങ്ങിയാൽ തന്നെ ഗ്രായന ജീവിതം കുറഞ്ഞു കുറഞ്ഞില്ലാതെ യോഗാവും ഇല്ലാതുണ്ടാവും. അപ്പൊ ഞാനില്ല എന്ന് ബോധ്യമായാൽ പിന്നെ ആരാ ജനിക്കുന്നത്? ഞാനാണല്ലോ ജനിച്ചത്, എനിക്കാണല്ലോ ജീവിതം, ഞാനാണല്ലോ ജീവിക്കുന്നത്, ഞാനാണ് മരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ശരീരമായിട്ടും ഏതിനെ കുറിച്ച് പറയുന്നു? അപ്പൊ അതാണ് താൻ ബോധിക്കും. ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയത്തെയും ആത്മാവിനെയും ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ശരീരമാണോ? ശരീരം ഉണ്ടായതല്ലേ? ഇനി മനസ്സാണോ? മനസ്സ് ചിലപ്പോൾ ഉണ്ടാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യുന്നില്ലേ? ബുദ്ധിയാണോ? ബുദ്ധിക്ക് ക്ഷയവത്തികളും ഇല്ലെങ്കിൽ ജ്ഞാനാജ്ഞാനങ്ങളൊക്കെ ഇല്ലേ? അത് ശരിയാണ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ആത്മാവാണ്. അപ്പൊ പറയാറ് ആത്മാവല്ല ഇന്ന് ആരെ പറഞ്ഞത്? എന്തിനാ പിന്നെ ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ ഇരിക്കുന്നത്? അതാ മായാവിലാസം കൊണ്ട് തന്നെ അറിയാനുള്ള അവസരം എത്രയോ പ്രാവശ്യം കിട്ടിയെന്ന് വെച്ചോളൂ. ഞാൻ ആത്മാവാണ്, ശരീരാദികളല്ല എന്ന് ബോധ്യമായാലും ആത്മാവായിട്ടിരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് കഴിയാത്തതല്ല ആത്മാവിൽ ഈ പറ്റി നിൽക്കുന്നു എന്ന് തോന്നപ്പെടുന്ന മായയുടെ വിലാസം എന്താണ്? അപ്പൊ ആ മായാവിലാസം ഇതുവരെ ഉണ്ടോ? അതുവരെ സത്യത്തെ അറിഞ്ഞാലും അസത്യമില്ല. കയറാണെന്ന് അറിഞ്ഞാലും പാമ്പില്ലാറുന്നുണ്ടാവില്ല. ബുദ്ധിമുട്ടായില്ലേ? അതാണ് സ്വഭാവം നഷ്ടം. അങ്ങനെയുള്ള ഈ വികല്പ സ്വരൂപമായി തന്നിൽ തന്നെ കുട്ടിപ്പറ്റി നിൽക്കുന്നു ഈ പ്രപഞ്ചം. ഇതാണ് ആത്മബോധം കൊണ്ടേലില്ലാതെ ഉണ്ടായിട്ടില്ല. ഏതുവരെ ആത്മബോധം ഇല്ലയോ അതുവരെയും ഇത് സത്യമാണ് തോന്നിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്നാളാണ്, ഇന്ന വ്യക്തിയാണ്, ഇപ്പൊ ജനിച്ചു, ഇത്ര വയസ്സായി, ഇന്ന വ്യക്തി, ഇങ്ങനെ ബോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവന് മൂന്ന് കരണങ്ങൾ മുഖ്യമായിട്ട്. ആ മൂന്ന് കരണങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിച്ചാൽ അതിന്റെ പ്രവേശിക്കുകയും വിട്ടുപോകുകയും ചെയ്യുന്നതായ മൂന്ന് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലാണ് ഈ പ്രപഞ്ചത്തെ വിഭിന്ന ഭാവത്തിൽ അനുഭവിക്കുന്നത്. ജാഗ്രത, സ്വപ്നം, സുസ്വപ്നം, ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഈ സ്ഥൂല പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് വെളിയിലായിട്ട് കാണുന്നത് എന്നർത്ഥം. സ്വപ്നത്തിൽ മനസ്സൂക്ഷിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഈ സൂക്ഷ്മ വസ്തു സ്വരൂപേണ ഈ അതന്നെ തന്നെ അകത്തായിട്ട് കാണുന്നത് ഈ പ്രപഞ്ചത്തിൽ. മൂന്നാമത് സുഷുപ്തി നോക്കും, ഈ ബുദ്ധിയോട് ചേർന്ന് നോക്കുന്നു. ബുദ്ധി അവിദ്യാസ്വരൂപിണിയാണ്, ഒന്നും അറിയായ്മയാകുന്ന അജ്ഞാനത്തെ അനുഭവിക്കുന്നത്. ഇതാണ് ജീവന്റെ മൂന്ന് ഭാഗങ്ങളുടെ അർത്ഥം. വാസ്തവത്തിൽ ആത്മാവിന് ഈ മൂന്നവസ്ഥയുമില്ല. മൂന്നവസ്ഥയില്ലാത്തത് കൊണ്ട് ആത്മാവിൽ പ്രപഞ്ചത്തിന്റെ ഒട്ടലോകത്തിലോ അതിനാശ്രയമായി നിൽക്കുന്ന ഗുണങ്ങളുടെയോ ഗുണാത്മികയായി നിൽക്കുന്ന മായയുടെയോ യാതൊരു ഭാവവുമില്ല. മായ എന്ന് പിന്നെ എന്താണ് പ്രകൃതി രണ്ട് ശബ്ദങ്ങൾ കേട്ടില്ലേ? ആ എന്താണ് വിഷമഭാവവും സാമ്യഭാവവും രണ്ട് ഭാവം. വിഷമഭാവത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ ഉണ്ടായിത്തീരുന്നത്. സമഭാവത്തിൽ മായ മാത്രമായിട്ട് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ, അവിദ്യ മാത്രമായിട്ട് നിൽക്കുന്നു പറയുന്നുണ്ട്. വിഷമഭാവം വരുന്നത് രജസ്തമസ്തമായിട്ടുണ്ടാകും. അപ്പൊ മായയ്ക്ക് വിഷമഭാവം വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാവുന്നത്. അപ്പോഴാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ ഓരോ ദിവസവും കാണുന്നതായ പ്രപഞ്ചം വേറെയല്ല, ഒന്ന് തന്നെയാണ് എന്ന് നാം ബോധിച്ചാലും ഓരോ ദിവസവും ഞാനെന്ന് അഭിമാനിക്കുകയും അറിയുമ്പോൾ ചെയ്യുന്ന ഈ ശരീരം വന്നു ഇത് മാറുന്നില്ല. ശരി, പക്ഷെ മാറുന്നില്ലെങ്കിൽ കൂടിയും ഈ വിഷമഭാവം ഇടുമ്പോൾ രജസ്തമസ്സുകളെ വിടുമ്പോൾ, അതായത് ഈ രജസ്തമസ്സുകളുടെ ഭാവമാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. തമസ്സല്ലേ സുഷുപ്രിയുടെ ഗാഠതമസ്സാണ് എന്നർത്ഥം. വെറും തമസ് മാത്രമാണ്. ഈ ആ തമസ്സും രജസ്സും കൂടി ചേർന്നുള്ള സത്വമാണ് ജാഗ്രത അവസ്ഥ. രജപ്രധാനമാണ് സ്വപ്നാവസ്ഥ. അപ്പൊ അതിലെ എന്താ ഈ മൂന്ന് ഭാവങ്ങളെ മാറി മാറി അനുഭവിക്കുന്നു. ഈ സമഭാവം മാത്രമായിരിക്കുന്ന മായയായിട്ട് നിൽക്കുന്നു. വിഷമഭാവത്തോടുകൂടി ഗുണങ്ങളെ വികസിച്ച് ഈ ഗുണങ്ങളുടെ വൃത്തികളെ പ്രകടമാക്കി തീർക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ നഷ്ടം. ഇത് രണ്ടും ചെയ്യുന്നത് കർത്താവും ഭോക്താവും എന്ന് അഭിമാനിക്കുന്ന ജീവനാണ്. ആ ജീവിതം സത്യമാണോ അല്ല, ഈ പ്രപഞ്ചം എങ്ങനെ അസത്യമാണോ, ഇതുപോലെ ജീവിതവും അസത്യമാണ്. പക്ഷെ അസത്യമാണെങ്കിലും ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ അതാത് ചലനങ്ങളുടെ വൃത്തികളാണ്. ഇപ്പോ വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്, ക്ലേശമുണ്ട്, ഇതൊക്കെ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്നു. ജാഗ്രത അവസ്ഥ വിട്ടാൽ ഈ അനുഭവമില്ല. അപ്പോ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ, ജീവൻ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഈ ശരീരത്തിൽ തന്നെയാണ് കൂടി നിൽക്കുന്നതുകൊണ്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാരീരികങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളും ഈ പ്രപഞ്ചാനുഭവങ്ങളും സ്ഥൂല പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ശരീരത്തെ വിട്ട് സൂക്ഷ്മ ശരീരത്തോട് അല്ലെങ്കിൽ മനസ്സോട് ചേർന്ന് നിൽക്കുമ്പോൾ മാനസികങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ആ ജീവിതം ഉണ്ടാകുന്നത്. ഈ രണ്ടിനെയും വിട്ട് കഴിഞ്ഞാൽ അവിദ്യ മാത്രമായി തീരുന്നു. അപ്പോ ആ വിദ്യാമയമായി നിൽക്കുന്ന അത് ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അനേക നാനാത്വങ്ങളോട് കൂടിയതായിത്തീരുന്നു സ്വപ്നത്തിലും ജാഗ്രതത്തിലും നട്ടം. ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവങ്ങൾ സത്യമാണ് എന്ന വിശ്വാസം കൊണ്ട് കഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്. ഈ വിശ്വസിക്കാൻ എന്താ കാരണം? തന്റെ അവിദ്യയോടുകൂടി ചേർന്നതായ മനസ്സ് അല്ലെങ്കിൽ അവിദ്യാമയമായിരിക്കുന്ന ഈ അന്ധക്കരണം തന്നെയാണ് കാരണം നൽകുന്നത്. ആ അന്ധക്കരണം ലയിക്കുന്നു വിചാരിച്ചോളൂ, അഹങ്കാരം ലയിക്കുന്നു വിചാരിച്ചോളൂ, എന്നാൽ തന്നെ പ്രപഞ്ചാനുഭവം തീരെ ഇല്ലാതെ ഉണ്ടായി ചെയ്യുന്നത്. പക്ഷെ അത് ലയിക്കണ്ടേ? ജയിച്ചില്ല. അതുകൊണ്ട് സത്യമാണ് എന്നുള്ള വിശ്വാസം കഴിഞ്ഞു കൊണ്ടാണ് ചെയ്യുക. എല്ലാവരും ഇത് തന്നിൽ തന്നെയുള്ളതാണ്, അജ്ഞാനമാണ് തന്നിൽ പടർന്നു പിടിച്ചിരിക്കുന്നത്. അത് ഗുണങ്ങളോട് ചേരുന്ന സമയത്ത് പല സ്വരൂപങ്ങളായി തീരുകയാണ്. അങ്ങനെ പല സ്വരൂപങ്ങളായി തന്നിരിക്കുന്ന ആ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് അയാളെ മുക്തനായി പോകുന്നു. മുക്തൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകണം എന്നർത്ഥം. എന്തിൽ നിന്ന്? എതിലാ കുടുങ്ങിയത്? അതിൽ നിന്നാണല്ലോ വിട്ടുപോകുന്നത്. ആ കുടുങ്ങിയത് എന്തിലാണ്? അജ്ഞാനത്തോടാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് വിട്ടുപോകുന്നു, ജ്ഞാന സമ്പാദിക്കും. അപ്പൊ മുക്തനായി പോകുന്നു. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പരമാർത്ഥങ്ങളാണോ അവിടെ അർത്ഥം? അതുമല്ല, ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥങ്ങളല്ല, മായാമയങ്ങളാണ്. മായയെ അറിവർത്തിക്കുമ്പോൾ ആരും ബദ്ധനായിട്ടില്ല, മുക്തനാവേണ്ടതില്ല. ഈ പക്ഷേ ബദ്ധനായി എന്നുള്ള അനുഭവം ഉള്ളപ്പോൾ ഇത് മുക്തിക്ക് വേണ്ടി പ്രയത്നം ചെയ്യണം, മുക്തനായി തീരണം എന്നുള്ള അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാവുന്നു. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ സത്യമല്ല. ബദ്ധവും മുക്തയിലെ വ്യാഖ്യ ഗുണതോ മേയുന്ന വസ്തുത പൂർണ്ണഭാവങ്ങളുടെ ചേർച്ച കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ് ഞാൻ ബദ്ധനായി മുക്തനായി എന്നുള്ളതായ അവസ്ഥ. ഈ വിദ്യാനുഭവം കൊണ്ട് മുക്തനായതും അവിദ്യാനുഭവം കൊണ്ട് ബദ്ധനായി എന്നുള്ളതായ അനുഭവം വിഭോധിക്കുന്നു ഈ ജീവൻ. ഇത്രയുള്ളൂ. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പാരമാർത്ഥികങ്ങളല്ല, ഉണ്ടാവില്ല.
1: പ്രശ്നങ്ങൾ കൂടി ഇല്ലാതെ സഹായിക്കുന്നു.
2: ഓം നമ ശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nair.
4: എല്ലാവർക്കും എന്റെ പ്രണാമം. ഉപനിഷത് സത്യമായ ബ്രഹ്മത്തെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മത്തെ വ്യക്തമാക്കുന്ന സൂത്രം, അത് ഉപനിഷത്തുക്കളെ ആസ്പദമാക്കി. ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രം ഇങ്ങനെയാണ്: അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥ ബ്രഹ്മജിജ്ഞാസ എന്ന മൂന്ന് പദങ്ങൾ ഉൾപ്പെട്ടത്. അഥ ഇനി, അതഹ അതുകൊണ്ട്, ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് സൂത്രത്തിൻ്റെ ശബ്ദങ്ങളുടെ

ശേഷം എന്നാണ് ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സാധന ചതുഷ്ടയം എന്ന് പറയും. നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിത്യാനിത്യ വസ്തുവിവേകം. നിത്യമേത് അനിത്യമേത് ഈ ജഗത്തിൽ, അത് ഒന്ന് വേർതിരിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ബ്രഹ്മത്തെ അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ, ബോധം ജഡം, ബോധം നിത്യം, ജഡം അനിത്യം, ബ്രഹ്മം നിത്യം, കർമ്മം അനിത്യം. അതാണ് നിത്യാനിത്യ വസ്തു വിവേകം. അത് കഴിഞ്ഞാൽ നിത്യാനിത്യ വസ്തു വിവേകം ഇഹാമുത്ര അർത്ഥഭോഗവിരാഗം. ഇവിടെയും പരലോകത്തും ഭൗതിക സുഖം അനുഭവിക്കണം എന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നും മനസ്സ് പിന്തിരിയണം. അതിയായ ഭൗതിക സുഖമനുഭവിക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ ബ്രഹ്മത്തെ അന്വേഷിക്കാൻ പറ്റില്ല. ഇഹാമുത്രാർത്ഥഭോഗവിരാഗം ശമദമാദിഷക്കസമ്പത്തി ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം. ഇതാറെണ്ണവും ഒന്ന് ശീലിച്ചുറപ്പിക്കണം. ശമം മനസ്സിന്റെ അടക്കം, ദ്രമം ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഉപരതി വൈദിക കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറയുന്ന കർമ്മങ്ങളിൽ നിന്നൊക്കെ മനസ്സൊന്ന് പിന്തിരിയണം. തിദിക്ഷ ഏത് ദുഃഖവും ശാന്തമായി സഹിക്കാൻ ശീലിക്കണം. സമാധാനം മനസ്സിന് ഏകാഗ്രത ഉള്ള ശ്രദ്ധ, ശ്രദ്ധ കഴിഞ്ഞ് സമാധാനം. ഗുരുവിലും ഈശ്വരനിലും വിശ്വാസം വേണം. പിന്നെ സമാധാനം ഏകാഗ്രത, ഇതാണ് ശമദമാദി ഷക്ക സമ്പത്തി. അപ്പോ ഇത് ശീലിക്കണം. അത് കഴിഞ്ഞ് നാലാമത്തെ ഇതാണ് മുമുക്ഷുത്വം. ദുഃഖമോചനം എനിക്കുണ്ടാവണം എന്ന ഗാഢമായ ആഗ്രഹം. ദുഃഖമോചനമാണ് മോക്ഷം. മോക്ഷം പരലോകത്തെങ്ങാനും പോയി നേടാനുള്ളതല്ല. ഇവിടെ വെച്ച് പൂർണ്ണമായും ദുഃഖം നമുക്ക് മാറിക്കിട്ടണം. നിശ്ചയമായിട്ടും കിട്ടും. ബ്രഹ്മത്തെ അന്വേഷിച്ചാൽ കിട്ടും. മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അതാണ് മുമുക്ഷുത്വം. എനിക്ക് മോക്ഷം ലഭിക്കണം എന്ന ആഗ്രഹം. ഈ നാല് കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ ഒന്ന് ശീലിച്ചുറപ്പിച്ചാൽ ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഇനി എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളും ശീലിച്ചുറപ്പിക്കണം. അടുത്തത് അതുകൊണ്ട് ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഏതുകൊണ്ട്? കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മനുഷ്യന് കാര്യമായ തൃപ്തി വരില്ല. കർമ്മകാണ്ഡ വേദഭാഗത്തിലെ യജ്ഞങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടൊന്നും കാര്യമായ തൃപ്തി ഉണ്ടാവുകയേയില്ല. അങ്ങേയറ്റം കർമ്മകാണ്ഡത്തിലെ യജ്ഞാദികൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്നത് സ്വർഗഫലമാണ്. അതിലപ്പുറം പോവാൻ കർമ്മകാണ്ഡ അനുഷ്ഠാനങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഈ യജ്ഞാദി വളരെ ക്ലേശിച്ച് അനുഷ്ഠിച്ചു, സ്വർഗം കിട്ടി, പുണ്യം തീർന്നാൽ തിരിച്ച് ഇങ്ങോട്ട് പോരും, പിന്നെ ഇവിടെ വന്ന് വീണ്ടും അനുഷ്ഠിക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ഈ പ്രസിഡന്റാവുക അല്ലെങ്കിൽ MLA ആവുക, പ്രധാനമന്ത്രിയാവുക എന്നൊക്കെ പറയുമ്പോഴാണ്, അത്രയേ ഉള്ളൂ. ഇപ്പൊ പ്രസിഡന്റാവുക, ഇന്ത്യയിലോ അമേരിക്കയിലോ ഒക്കെ പ്രസിഡന്റാവുക, വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് പ്രസിഡന്റായി കൂടി വന്നാൽ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഇങ്ങോട്ട് ആ സ്ഥാനത്ത് നിന്നും വിടണം. പിന്നെയും പ്രസിഡന്റാവണമെങ്കിൽ പിന്നെയും ശ്രമിക്കണം. ഇതാണ് കർമ്മം കൊണ്ട് നേടാവുന്ന അങ്ങേയറ്റത്തെ സ്വർഗഫലത്തിന്റെ പോലും സ്ഥിതി. ഭാഗവതത്തിൽ തന്നെ ആദ്യം ശൗനകാദി മുനിമാർ നൈമിഷേ അനിമിഷക്ഷേത്രേ മുനയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസത്ത

0: നൈമിശാരണ്യത്തിൽ ശൗനകാദി മുനി മാറും സ്വർഗത്തിനു വേണ്ടി. അത്രയേ ഉള്ളൂ, അതിലപ്പുറം പോവാൻ ഒക്കില്ല. സ്വർഗത്തിനു വേണ്ടി 1000 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു സത്രം ചെന്ന മനുഷ്യജീവിതത്തിന്റെ പോക്കാണ്. 100 കൊല്ലമാണ് ഒരു മനുഷ്യജീവിതത്തിനുള്ളത് നമ്മളിപ്പോ കേട്ടല്ലോ. പക്ഷെ ഇത് അപ്പോ അത്രയും കൊണ്ടൊന്നും പറ്റില്ല. 1000 സഹസ്രശ്രമം 1000 കൊല്ലം കൊണ്ട് തീരുന്ന ഒരു സത്രം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? 1000 കൊല്ലം കൊണ്ട് സത്രം ചെയ്താൽ എന്താ? സത്രം സ്വർഗായ ലോകായ, അതിനപ്പുറത്ത് സാധ്യമല്ല. അപ്പോ അങ്ങനെ ആ സത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ട് സൂതൻ അവിടെ എത്തുന്നത്. ഈ തത്വബോധത്തിന്, ജ്ഞാനത്തിന് ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. അതുണ്ടായാൽ രക്ഷ, അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്ത് ജനിച്ചും മരിച്ചും ക്ലേശിച്ചും ഈ സംസാരചക്രത്തിൽ കറങ്ങേണ്ടി വരും. കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മോക്ഷം, അതായത് പൂർണമായ ദുഃഖമോചനം, മോക്ഷം എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഇവിടെ വെച്ചത് നേടാൻ കഴിയുമോ? ഇതാ ഇപ്പൊ തീരുമാനിക്കുക, ഞാൻ ഇനി ദുഃഖിക്കില്ല. മോക്ഷം, ബ്രഹ്മാനന്ദം തീരുമാനിക്കാൻ കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിച്ച് ദുഃഖിച്ച് തന്നെ മുമ്പോട്ട് പോകണം. ബ്രഹ്മത്തെ അന്വേഷിച്ച് അനുഭവിക്കുന്നത് വരെ ദുഃഖം തുടരും. അപ്പോ അതഹ, അതുകൊണ്ട് കർമ്മം കൊണ്ടോ കർമ്മകാണ്ട വേദഭാഗങ്ങളിലെ യജ്ഞാദ്യനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരിക്കലും കാര്യമായ ശാന്തിയോ സുഖമോ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് എന്തു വേണം? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അന്വേഷിക്കാം. ബ്രഹ്മം ശുദ്ധ സുഖസ്വരൂപമാണ്. ആനന്ദം, വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ, ശുദ്ധമായ ആനന്ദം സ്വരൂപമായിട്ടുള്ള ഒരൊറ്റ വസ്തുവെ ലോകത്തുള്ളൂ ബ്രഹ്മം, അഥവാ ശുദ്ധബോധം. നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ ആ ശുദ്ധബോധം. അതിനെ അന്വേഷിക്കാം. അതിന് എവിടെ അന്വേഷിക്കാം? നമ്മളതാണ് ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം, ഇതാണ് ബ്രഹ്മം. ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നമ്മൾ നിരന്തരം അനുഭവിക്കുന്നു. ഈ ബോധം ശുദ്ധമായ ആനന്ദമാണ്. അത് പിന്നെന്താ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ? അതെ, സൂര്യൻ ശുദ്ധമായ വെളിച്ചമാണ്. പക്ഷെ മേഘഖണ്ഡങ്ങൾ ഒന്ന് ആ സൂര്യനെ മറച്ചാൽ എങ്ങനെയാണ് സൂര്യന്റെ വെളിച്ചം ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുക? അതുപോലാണ് ഇവിടെ ജീവൻ. ജീവനെന്ന് പറയുന്നത് ഈ അഖണ്ഡബോധ ബ്രഹ്മത്തിൽ മായ ചിത്തത്തെ, മനസ്സിനെ, ചിത്തം, മനസ്സ്, ബുദ്ധി, സൂക്ഷ്മശരീരം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെ. ഈ ചിത്തത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം പ്രതിബിംബിച്ചു. ചിത്തം മായാനിർമ്മിതമാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നോ, എന്തിനുണ്ടായിരുന്നോ ആർക്കും നിശ്ചയമില്ല. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അതിൽ പ്രതിബിംബിച്ചു. ഈ പ്രതിബിംബബോധവും ചിത്തവും ചേർന്നതാണ് ജീവൻ. ഇപ്പൊ ചിത്തം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ആഗ്രഹത്തിന്റെ പുറകെ പായുകയാണ്. നേടിയെടുത്തു കുറെ ആഗ്രഹങ്ങൾ, അതാണ് കർമ്മം, മായാനിർമ്മിതമായ കർമ്മം. വാസ്തവത്തിൽ കർമ്മം ഉണ്ടാകാനോ നിലനിൽക്കാനോ ഒന്നും സാധ്യമല്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കർമ്മം ആഗ്രഹത്തിന്റെ പിന്നാലെ മനുഷ്യനെ പായിക്കുന്നു. എവിടെ അവസാനിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. മരിക്കാൻ കിടക്കുകയാണ്, കിടപ്പിലാണ് മലമൂത്ര വിസർജനമൊക്കെ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. എന്തൊരത്ഭുതം! മായയല്ലേ ഇത്? ഇനി ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കാനേ സാധ്യമല്ല, എണീറ്റിരിക്കാൻ വയ്യ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. അങ്ങനെ വരുമ്പോ ഈ ശരീരം ഉപേക്ഷിച്ച് ചിത്തവും പ്രതിബിംബബോധവും ഇറങ്ങിപ്പോകും. എന്തിന്? ആ ചിത്തത്തിലുള്ള കാമങ്ങൾ നേടാൻ പറ്റിയ ഒരു ദേഹം അന്വേഷിച്ച് ഗീത 15-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ജ്ഞാനികൾക്ക് കാണാൻ പോലും കഴിയും എന്നാണ് 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നത്. അപ്പോ അത് പോയി വീണ്ടും ഒരു ശരീരം സ്വീകരിക്കും, വീണ്ടും ആഗ്രഹങ്ങൾ നേടാൻ കർമ്മം, കർമ്മം ചെയ്തു, വീണ്ടും ശരീരം ജീർണിച്ചു, വാർദ്ധക്യം വന്നു, മരണം വന്നു, ആഗ്രഹം തീർന്നോ? ഒറ്റ ചോദ്യം അതാണ്. ഈ ആഗ്രഹമൊക്കെ അങ്ങനെ തീർക്കാൻ പറ്റുമോ സാർ? അല്ല, തീർക്കണ്ട, ഇവിടെ ആര് പറഞ്ഞു? പക്ഷെ നിങ്ങൾ മരിക്കാൻ കിടക്കുന്നു, എണീക്കാൻ വയ്യ. നിങ്ങൾക്കിനി ഒരാഗ്രഹവും നടപ്പാക്കാനേ സാധ്യമല്ല. ആഗ്രഹം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഇതാണ് മായ. വേണ്ടെന്ന് വച്ചില്ലെങ്കിൽ ആ ആഗ്രഹവും പ്രതിബിംബബോധവും ചേർന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തു പോവും. ബിംബബോധം, ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്. അതിനൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. പ്രതിബിംബബോധം പോകുന്നത് തന്നെ ചിത്തം പോകുന്നത് കൊണ്ട് പ്രതിബിംബബോധവും പോകുന്നു എന്നുള്ള തോന്നൽ. ഒരു ജലപാത്രത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചു എന്ന് വെക്കുക, സൂര്യൻ ഒന്നേ ഉള്ളൂ. എത്ര ജലപാത്രങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ. ജലം ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും, ജലം ശുദ്ധമായാൽ പ്രതിബിംബം നിശ്ചലമായി അനുഭവപ്പെടും, ജലം ദൂരേക്ക് കൊണ്ടുപോയാൽ പ്രതിബിംബം കൂടെ പോകുന്നതായിട്ട് തോന്നും. വാസ്തവത്തിൽ ഇതൊന്നും പ്രതിബിംബത്തിന് പോലും സംഭവിക്കുന്നില്ല, അതാണ് വസ്തുത. അപ്പോൾ സാക്ഷാൽ സൂര്യന് സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലാണ് പരമാത്മാവിന് ബ്രഹ്മത്തിന് ഈ ജീവന്റെ ചലനമോ കേടുപാടുകളോ ഒന്നും സംഭവിക്കുന്നില്ല, പ്രതിബിംബത്തിന് പോലും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷേ ചിത്തം ചലിക്കുമ്പോൾ ജീവൻ ചലിക്കുന്നതായി തോന്നുന്നു, ചിത്തം ഇറങ്ങിപ്പോകുമ്പോൾ ജീവൻ പോകുന്നതായി തോന്നുന്നു, ചിത്തം ജനിക്കുമ്പോൾ ആഗ്രഹം നേടാൻ ജനിക്കുമ്പോൾ ജീവൻ ജനിക്കുന്നതായി തോന്നുന്നു. ഈ ഭ്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ പരമാത്മാവിന് ഈ ജനന മരണങ്ങളും ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ പ്രതിബിംബമോ ആഗ്രഹങ്ങളുടെ ആകത്തുകയായ ചിത്തം തീരുമ്പോൾ പ്രതിബിംബമില്ല. ചിത്തമുണ്ടെങ്കിലല്ലേ പ്രതിബിംബിക്കാൻ പറ്റുമോ? പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിലേ സൂര്യന്റെ പ്രതിബിംബമുള്ളൂ. വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ പ്രതിബിംബം ബിംബവുമായി ഏകീഭവിക്കുന്നു. ഇതാണ് മോക്ഷം, ജീവന്റെ മോക്ഷം. ചിത്തം തീർന്നോ ജീവന് പരമാത്മസ്വരൂപം തിരിച്ചു കിട്ടുന്നു. ചിത്തമിരുന്നോ ഉണ്ടോ അതിൽ പ്രതിബിംബിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും എത്രകാലം കഴിയണം? ചിത്തമുള്ളിടത്തോളം കഴിയണം. ജനന മരണ ചക്രം, അതാണ് സംസാരം. അങ്ങേറ്റം ശാസ്ത്രീയമായ വസ്തുസ്ഥിതിയാണിത്. നമ്മുടെ ജീവിതം നിർണയിക്കുന്നത് ചിത്തമാണ്. ചിത്തമേവ ഹി സംസാര. സംസാരം എന്ന് പറയുന്നത് ഈ ചിത്തം. ഇപ്പൊ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ മോഷ്ടിക്കാനാണ് ആഗ്രഹമെങ്കിൽ മോഷ്ടാവ്, സംശയം എന്താ? ഇപ്പോ സന്യസിക്കാനാണ് ആഗ്രഹമെങ്കിൽ സന്യാസി. എന്തും നിശ്ചയിക്കുന്നത് ചിത്തം. മരണാനന്തര ജീവിതവും നിശ്ചയിക്കുന്നത് ചിത്തം. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ ചിത്തം, അതിനെ സംസ്കരിക്കൂ. ചിത്തമേവ ഹി സംസ്കാര തത്പ്രയത്നേന ശോധയെ. എന്ത് വില കൊടുത്തും അതിനെ ശുദ്ധമാക്കൂ. യച്ചിത്തസ്തന്മയോ മർത്യ. ചിത്തമെങ്ങനെയോ മനുഷ്യനങ്ങനെ. ഗുഹ്യമേതത് സനാതനം. ഇതാണ് സനാതനമായ ജീവിത നിയമം. ഒക്കെ വളരെ ലളിതം. അതുകൊണ്ട് ചിത്തത്തെ ശുദ്ധമാക്കുക. അതിനെന്താ മാർഗം? ബ്രഹ്മത്തെ അന്വേഷിക്കൂ. എന്താ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമയമാണ്. ബ്രഹ്മത്തിലെ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. അന്തിമ വിശകലനത്തിൽ ഭ്രമമൊക്കെ വസ്തു തന്നെയാണ്. മരുഭൂമിയിലെ കാനൽ ജലം അന്തിമ വിശകലനത്തിൽ മരുഭൂമി തന്നെ. കയറിലെ പാമ്പ് അന്തിമ വിശകലനത്തിൽ കയറ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തുവില്ല. രണ്ടുണ്ടെന്ന് തോന്നുന്നത് ഭ്രമം. ആ ഭ്രമത്തെയും ബ്രഹ്മമായി കാണൂ. അതാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്, ഈശാവാസ്യമിതം സർവം. ഇനി എന്താ സംശയിക്കാൻ? ഇതം സർവം, ഇവിടെ കാണുന്ന എന്തും ഈശനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശനി ബ്രഹ്മമാണ്, പരമാത്മാവാണ്. വ്യക്തമായിട്ടത് പറഞ്ഞു. ബോധമാണ് പരമാത്മാവ്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ, ഇന്ന് കാലത്തും ബോധമില്ലയോ? ഒന്നുമില്ല. അതുകൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതത്യന്തം ശാസ്ത്രീയം. സർവം ഖല്വിദം ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ. ഖലു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ബ്രഹ്മം. ഇതങ്ങോട്ട് ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് മനസ്സെവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ കൂടെ കണ്ടേക്കുക. ഒരു കെമിസ്റ്റ് വെള്ളം കണ്ടു. ബുദ്ധി കൊണ്ട് അയാൾ കാണുന്നത് ഓക്സിജനും ഹൈഡ്രജനുമാണ്. അല്ലെങ്കിൽ വേറൊരു ഫിസിസിസ്റ്റ് വസ്തുവിനെ കണ്ടു. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടേ ഒരു ഫിലോസഫി ഓഫ് ഫിസിക്സ്. ഒരു ഫിസിക്സ് പ്രൊഫസർ ഫിസിക്സ് പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഫിലോസഫി ഇപ്പൊ എന്താ? മേശയിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇവിടെ മേശയില്ല, ഫിസിക്സ് ആണ് ഇത്, വേദാന്തമല്ല. ആ പിന്നെ ഇവിടെ എന്താ, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്, അവരവിടം വരെ എത്തിയുള്ളൂ. വേദാന്തി അതിനപ്പുറത്ത് ബോധം വരെ എത്തി. പുറത്തന്വേഷിക്കുന്നവർക്ക് ഇതിനപ്പുറം ഈ ഇലക്ട്രോൺസിനും ന്യൂട്രോൺസിനും അപ്പുറമൊന്നും കാണാൻ സാധ്യമല്ല. അപ്പോ ആ പ്രൊഫസർ പറയുന്നത്, കുഞ്ഞുങ്ങളെ ഇവിടെ മേശയില്ല, പിന്നെന്താ, കുറച്ച് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ്. നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മേശയായിട്ട് കാണുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ സർവവും ബോധവുമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഫിസിസിസ്റ്റിന് സർവവും എനർജിയാണ്. സർവവും, ഇവിടെ മാറ്റർ ഇല്ല, എനർജി മാറ്ററിന്റെ രൂപത്തിലിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അവിടം വരെ ഭൌതികശാസ്ത്രത്തിനെത്താമെങ്കിൽ അതിനുമപ്പുറത്ത് വേദാന്തം പറയുന്നു ഇതൊക്കെ ബോധമാണ്. എന്തുകൊണ്ട്? ബോധമില്ലേ ജഗത്തില്ല, ബോധമില്ലേ ഞാനില്ല, ബോധമില്ലേ നീയില്ല, ബോധമില്ലേ ഒന്നുമില്ല. സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുന്നു, സ്വർണമില്ലേ ആഭരണങ്ങളൊന്നുമില്ല. സ്വർണമുണ്ടോ? എല്ലാമുണ്ട്. ഇത് ഉപനിഷത്ത് നൽകുന്ന ദൃഷ്ടാന്തമാണ്, വളരെ ലളിതമായ ദൃഷ്ടാന്തം. അതുകൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ സ്വർണം തീരുമാനിക്കൂ. അതുപോലെ ഈ ജഗത്തിൽ കാണുന്ന ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മം. കാരണം എന്താ? ബ്രഹ്മമില്ലേ ജഗത്തില്ല. ബ്രഹ്മം ബോധം, ബോധമില്ലേ ജഗത്തില്ല. ബോധമുണ്ടോ? ജഗത്തുണ്ട്. ഇത് ബുദ്ധിയെ പഠിപ്പിക്കുക. പഠിപ്പിച്ചാൽ എന്താ ഗുണം? സ്പഷ്ടമല്ലേ? ഭേദചിന്ത ബുദ്ധിയിൽ നിന്ന് പോകും. ഇവിടെ ഒന്നിനും ഭേദമില്ല. ഭേദദൃഷ്ടി അവിദ്യ, ഭേദദൃഷ്ടിയാണ് അവിദ്യ. ഭേദചിന്ത പോയാൽ രാഗദ്വേഷങ്ങൾ മായും ഉള്ളിൽ. രാഗദ്വേഷങ്ങൾ മാഞ്ഞാൽ ഈ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശുദ്ധ ആനന്ദം സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് നേരിട്ടനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ കഠിനങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നോക്കാതിരിക്കുക. കുറേശെങ്കിലും ശ്രമിച്ചു പോവുക. ഞാൻ ആലോചിച്ചിട്ട് ഇതിൽ എന്താ കഠിനം? ഈ തത്വം മനസ്സിലാക്കി, മൈക്കിനെ കണ്ടു, മനസ്സ് പറയുന്നു മൈക്കെന്ന്, ബുദ്ധി പറയുന്നു ബ്രഹ്മം, തീർന്നില്ലേ? എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ഇതിനെന്താ പ്രയാസം? ഞാൻ നോക്കിയിട്ടൊരു പ്രയാസമില്ല. പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോഹം, ഭൗതിക കാമങ്ങളിലുള്ള അതിരറ്റ മോഹം. അല്ലാതെ ഇതിനൊരു പ്രയാസമില്ല. നേരെമറിച്ച് ചെയ്തൊന്ന് ഉറച്ചു കിട്ടിയാലോ? കൃഷ്ണൻ എത്ര സ്ഥലത്ത് പറയുന്നു, രാഗദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കൂ. പ്രസാദം, നിരപേക്ഷമായ ഒരു പ്രസന്നത, ഏത് പരിതസ്ഥിതിയിലോ എവിടെയോ നിൽക്കാം, അന്തശീതലത നഷ്ടമാവുന്നില്ല. സർവം ബ്രഹ്മമയം. ബാക്കി ജീവിതം ഒക്കെ ഒരു നേരം മുക്ക്. സ്വപ്ന ഇന്ദ്രജാല സദൃശം. ജീവിതം എന്താ? ഒരു വെറും സ്വപ്നം. കുറച്ചു കാലത്തിന് മുമ്പ് ഇല്ലായിരുന്നു, പോണ്ടെന്ന് തോന്നുന്നു, സ്വല്പം കഴിഞ്ഞില്ലാതാവും. അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം. ഇത് വലിയ മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇന്ദ്രജാലം? ഇതെങ്ങനെ ഉണ്ടായെന്നോ എന്തിനുണ്ടായെന്നോ ഒരു മനുഷ്യർക്കും നിശ്ചയമില്ല, ഒരു ശാസ്ത്രത്തിനും നിശ്ചയമില്ല. ഈയിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഡൽഹിയിൽ വന്നല്ലോ. അദ്ദേഹം പറയുന്നു ഫിസിക്സിനൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു വീൽ ചെയറിൽ ഇങ്ങനെ കറങ്ങുകയാണ്, നെർവ്സെല്ലാം തളർന്നുപോയി. ഫിസിക്സിനൊന്നും ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ എന്തിന് ജനിച്ചു? ഇതാരെങ്കിലും പറഞ്ഞു തരുമോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്തു ചെയ്യാം? അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ എന്തിന് ജനിച്ചു? അല്ലയോ മഹാത്മാവേ, അങ്ങ് ജനിച്ചിട്ടില്ല. അങ്ങക്ക് ജനിക്കാൻ ഒക്കില്ല. ഈ ജഡം ഇങ്ങനെ നാമരൂപങ്ങളെ പ്രദർശിപ്പിക്കുന്നു, വെറും മായ. ജനിക്കാത്ത അങ്ങ് ജനിച്ചു എന്ന് വിചാരിച്ചതാണ് അങ്ങക്ക് ഏറ്റവും വലിയ ദുഃഖം. ജനിച്ചില്ല എന്നുള്ളത് പരമസത്യം. ബ്രഹ്മം അത് ജനിക്കുന്നതല്ല, അത് ജീർണിക്കുന്നതല്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനയ ശരീരേ. അത് അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്, പണ്ടേ ഉള്ളതാണ്. ഗീത കൃഷ്ണൻ പറയുന്നു, ശരീരം പോയെന്ന് വിചാരിച്ചത് പോവില്ല. ശരീരം വെറും ജഡം. ജനനമരണം എന്നൊക്കെ പറയുന്നത് വെറും പഴയ മുണ്ട് മാറ്റി പുതിയ മുണ്ടുടുക്കുക, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പഴയ ശരീരം കൊള്ളില്ല, പഴയ മുണ്ട് കീറി നാശപ്പെട്ടു, ഇനി അത് ധരിക്കാൻ കൊള്ളില്ല. മാറ്റു, വേറൊരു പുതിയ മുണ്ടെടുക്കൂ. വാസാംസി ജീർണാനി യഥാവിഹായ. ഞാൻ പറയുന്നുള്ള ആ ശ്ലോകമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോ ഈ ശരീരം കൊള്ളാതായി, പക്ഷേ ചിത്തത്തിൽ കാമം അവസാനിച്ചുമില്ല. ആ ചിത്തം ബോധപ്രതിബിംബമായ ജീവനും ചേർന്ന് പുറത്തു വന്നിട്ട് പുതിയൊരു മുണ്ടെടുക്കുന്നത് പോലെ പുതിയൊരു വേഷം, പുതിയൊരു വേഷം സ്വീകരിക്കും. ഇതാണ് ജനനം. ആ വേഷം അഴിച്ചു കളയുമ്പം മരണം, വീണ്ടും പുതിയ വേഷം. ഇതിന് പോകും വഴി എന്താ? വേഷം സ്വീകരിക്കാൻ ഇടയാക്കുന്ന ചിത്തത്തെ ബ്രഹ്മമയമാക്കി തീർക്കൂ. സർവം ബ്രഹ്മമയം. എന്താ ഇപ്പോ വല്ല ആഗ്രഹമുണ്ടോ ഉള്ളിൽ? ഒരാഗ്രഹമില്ല. പ്രവർത്തിക്കുന്നു അല്ല നോക്ക് വരുന്നത്, അതനുസരിച്ചൊക്കെ മുമ്പോട്ട് പോകുന്നു. അടുത്ത സമയം ഭക്ഷണം കിട്ടണമെന്ന് പോലും ആഗ്രഹമില്ല. കിട്ടിയാൽ കഴിക്കാം, അത്രേ ഉള്ളൂ. ഇതാർക്ക് സാധിക്കില്ല? ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കൂ. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ നിലവിളിക്കുന്നിടോ, നിഷ്കാമകർമ്മം, നിഷ്കാമകർമ്മം. എന്താ അവ ഫലമില്ലെങ്കിൽ, കാമമില്ലെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം? അത് പ്രശ്നമല്ല, കർമ്മം ചെയ്തേ തീരൂ. കാമിക്കണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് മാറ്റാം. കാമം പോയാൽ ശരീരം കർമ്മം ചെയ്തോട്ടെ, ഒരു ദോഷവുമില്ല. ഉള്ളിൽ കാമമില്ല. ഇതാർക്ക് സാധിക്കില്ല? എന്നോട് ചോദിച്ചാൽ എനിക്ക് തീർത്ത് പറയാൻ കഴിയും, യാതൊരു കാമവും എന്റെ ഉള്ളിലില്ല. പിന്നെ സാറേ ഇവിടെ വന്ന് ബ്രഹ്മസൂത്രം പ്രസംഗിക്കുന്നതോ കാമമുണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ വന്നു, അവസരം കിട്ടി, പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, യാതൊരു താല്പര്യവുമില്ല. ഈ നിഷ്കാമകർമ്മം ഇതൊക്കെ പറഞ്ഞു തള്ളിക്കളയുകയാണ്. നിഷ്കാമകർമ്മം പറഞ്ഞു തള്ളിക്കളഞ്ഞാൽ എന്താ പറ്റുന്നത്? കിടപ്പിലായി. എന്താ കാമൊക്കെ പോയോ? ഈ അടുത്ത കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞ, അച്ഛന് തീരെ സുഖമില്ല സാർ, പ്രായമൊക്കെ ആയി, പെൻഷനുമായി. അച്ഛൻ കഷ്ടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിച്ചുകൊണ്ടിരുന്നത് ടി വി കണ്ടാണ്. പക്ഷെ ഇപ്പൊ കിടപ്പിലായി, എപ്പോഴും റിമോട്ട് കൺട്രോളറും വെച്ച് ടി വിയുടെ അടുത്തിരിക്കും. ചായയും കാപ്പിയും ഒക്കെ പോലും അവളെ കൊണ്ടു കൊടുക്കുകയാണ്. അദ്ദേഹം കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ അതും വയ്യ സാർ, ഇപ്പം കിടപ്പിലാണ്. അപ്പൊ എന്നിട്ടും ഒരു തലയിണയൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തി ടി വിയും ഒക്കെ വെച്ച് അച്ഛൻ റിമോട്ട് കൺട്രോളറുമായിട്ടാണ് കിടക്കുന്നത്. ഇത് മരിക്കുന്നു. ടി വി കണ്ടത് മതിയായോ? ഇല്ല. വരൂ, ടി വി കാണാൻ വീണ്ടും വരൂ, വേറെ എന്താ നിവർത്തി, വേറെ എന്താ നിവർത്തി എന്നാണ്. എനിക്ക് എനിക്ക് ടി വിയും കാണണ്ട, ഒന്നും കാണണം, ഒരാഗ്രഹമില്ല. ഇത് ഉള്ളിൽ ആഗ്രഹശമനം വരാമെങ്കിൽ ആ നിമിഷം ബ്രഹ്മാനുഭവം, അനന്തമായ ആനന്ദം. ഞാൻ ജീവിക്കുകയും ജനിച്ചതല്ല, ഞാൻ മരിക്കില്ല, ഞാൻ ആനന്ദസ്വരൂപമാണ് എന്നാർക്കും അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ കഠിനമാണ്, ക്ലേശമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ, നമുക്ക് തുടങ്ങാം, തള്ളിക്കളഞ്ഞാൽ എന്നു വരെ തള്ളും. അതാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിക്കുന്നതുവരെ ഈ സംസാര ചക്രത്തിൽ ജനിച്ചും മരിച്ചും ജായത്തെ മൃഗത്തെ, ജായത്തെ മൃഗത്തെ, ഇത് തുടരും. അതിനുവേണ്ടിയാണ് കർമ്മകാണ്ഡം കൊണ്ടൊന്നും രക്ഷയില്ല. ഇനി അതുകൊണ്ട്, അതായത് കർമ്മം കൊണ്ടൊന്നും ജീവിതം തൃപ്തമാവില്ല എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് ഒന്നാം സൂത്രത്തിന്റെ താൽപര്യം. ഈ ഒന്നാം സൂത്രം തന്നെ ഇനിയും കുറച്ചുകൂടെയൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്, പക്ഷേ നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ. ഇനി നാല് സൂത്രം ഇതുപോലെ സാമാന്യമായി ഒന്ന് ചർച്ച ചെയ്യണം. അത് സാരമില്ല, കഠോപനിഷത്ത് ഒന്ന് കേൾക്കുക. എല്ലാ ദിവസവും ഒരു മണിക്കൂറുണ്ടല്ലോ കാലത്ത്. വിശദമായി ഇക്കാര്യങ്ങൾ ഗംഭീരമായി കഠോപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം. ബ്രഹ്മജിജ്ഞാസയ്ക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചുവിടാനെങ്കിലും ഈ സമ്മേളനങ്ങളൊക്കെ ഉപകരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാകും. അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Hello, my Narishti. Sivabhavayi. Nasmira Sri Mukhi. ശ്രീർത്തനാലാപിനീ ശ്രീമദ് സിദ്ധസ്വരൂപി.

0: പ്രഥമഭാഗം ബൃഹദാരണ്യവംശത്തിൽ ആദ്യ ഭാഗം മധുകാന്ഡമാണ്. മധുകാന്ഡത്തിലെ രണ്ടധ്യായം. മധുകാന്ഡത്തിൽ നാലധ്യായമുണ്ട്. അതിൽ ആദ്യത്തെ രണ്ടാധ്യായത്തിന് ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചില്ല. പിന്നീട് വരുന്ന ഒന്ന് രണ്ടും വിട്ടിട്ട് മൂന്നും നാലും അധ്യായങ്ങൾ, അതിനാണ് ഭാഷ്യം രചിച്ചത്. അതിന് കാരണം ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രവർഗ്യം എന്ന് പറയുന്ന വൈദിക കർമ്മത്തെക്കുറിച്ച് പറയുന്നു. അതിൽ ജ്ഞാനത്തിനുപയോഗമായിട്ടുള്ള ഒന്നുമില്ല, അതുകൊണ്ടത് കിട്ടും. മധുകാന്ഡം തുടങ്ങി അടുത്തു വരുന്ന യാജ്ഞവൽക്കിയ കാന്ഡം, അതിനകത്ത് രണ്ട് അധ്യായം, അതും വ്യാഖ്യാനിച്ചു. യാജ്ഞവൽക്കിയ കാന്ഡം, മിനികാന്ഡം, ഋഷികാന്ഡം എന്നെല്ലാം പറയും. ആദ്യത്തെ രണ്ട് കാന്ഡം, ഈ മധുകാന്ഡം അഗമപ്രധാനം എന്ന് പറയുന്നത് ഇവിടെ ഉപദേശത്തിനാണ് പ്രാധാന്യം, ശ്രവണത്തിന്. രണ്ടാമത് വരുന്നത് കാന്ഡം യാജ്ഞവൽക്കിയ കാന്ഡം, അവിടെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ ഈ തത്വത്തെ യുക്തികളിലൂടെ ചർച്ച ചെയ്യുന്നു. യാജ്ഞവൽക്കിയ കാന്ഡത്തിൽ ഒന്ന് രണ്ടും അധ്യായങ്ങൾ. അവസാനം വരുന്നത് ഖിലകാന്ഡം. ഖിലമെന്ന് വെച്ചാൽ ശേഷം, പരിശിഷ്ടം, അതിലെല്ലാം വരുന്നുണ്ട്. എന്നാൽ മുഖ്യമായിട്ട് ഉപാസനം. അങ്ങനെ മധുകാന്ഡത്തിൽ രണ്ട് അധ്യായം, യാജ്ഞവൽക്കിയകാന്ഡത്തിൽ രണ്ട്, ഖിലകാന്ഡത്തിൽ രണ്ട്, അങ്ങനെ ആറധ്യായം. ആറധ്യായം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അതിന് മുമ്പോട്ടും മുന്നോട്ടുള്ള ഭാഗങ്ങൾ വിട്ടു, കാരണം അത് തത്വജ്ഞാനത്തിന് അതിന് പ്രാധാന്യമൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ്. ഇതും ബ്രാഹ്മണ ഭാഗമാണ് പറയുന്നു. ഇത് ശുക്ലചതുർവേദത്തിൻ്റെ ഇത് വരുന്ന ബ്രാഹ്മണ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് ഈശാവാസ്യ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ്. ഈശാവാസ്യ മന്ത്രത്തിൽ എന്ത് കാര്യമാണോ പറഞ്ഞത് അതിന് ഈ ബ്രാഹ്മണ ഭാഗത്ത് വിശദീകരിക്കുന്ന ഒന്നാണ്. പൊതുവെ ബ്രാഹ്മണ ഭാഗം എല്ലാം മന്ത്രത്തിൻ്റെ വ്യാഖ്യാന രൂപത്തിലാണ്. ഈശാവാസ്യത്തിലെ മന്ത്രങ്ങൾ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാഞ്ച വിദ്യാഞ്ച തുടങ്ങിയ മന്ത്രങ്ങളെല്ലാം. അതുകൊണ്ട് ഇത് അതിൻ്റെ വ്യാഖ്യാന രൂപത്തിലാണെന്നും പറയുന്നു. ഈ ബൃഹദാരണ്യകം തന്നെ രണ്ട് ശാഖകളിലുണ്ട്. ഇപ്പം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശുക്ലയജുർവേദത്തിലെ കാണു ശാഖയിൽപ്പെട്ട, ഇപ്പോൾ വേദാധ്യയനം ചെയ്തിരുന്നവർക്ക് പണ്ട് ഓരോ പരമ്പരയും വേദത്തിൻ്റെ ഓരോ ശാഖകൾ അധ്യയനം ചെയ്തിരുന്നു, കുറഞ്ഞത് അത്രയെങ്കിലും. ഇതിന് രണ്ട് ശാഖകളുണ്ടായിരുന്നു, മാധ്യന്തിന ശാഖയും കാണു ശാഖ. അതിന് ഭാഷ്യകാരൻ കാണു ശാഖ എടുത്ത് ഭാഷ്യവേദി. അതുകൊണ്ട് പറയുന്നത് ഭാഷ്യകാരൻ്റെ ശാഖ കാണു ശാഖയായിരുന്നു എന്ന് ചിലർ പറയുന്നു. അതുകൊണ്ടാണ് എടുത്തു തന്നത്. കാരണം അതിന് മുമ്പുണ്ടായിരുന്നത് ഭർത്തൃപ്രപഞ്ചം എന്ന് പറയുന്ന ആചാര്യൻ്റെ ഭാഷ്യമാണ് സാങ്കര ഭാഷ്യത്തിൽ നിന്നും എഴുതിയിരുന്നു. ആ ഭർത്തൃപ്രപഞ്ചാചാര്യൻ്റെ ആ ഭാഷ്യം മാധ്യന്തിന ശാഖയിലായിരുന്നു. പക്ഷെ ഭാഷ്യകാരൻ അതിനെ അഭിനയിക്കാൻ വേണ്ടി കാണു ശാഖയ്ക്ക് വ്യാഖ്യാനം എഴുതി. രണ്ടും പ്രധാരണീയം തന്നെ, രണ്ടിൻ്റെ രൂപം ഒരുപോലെ തന്നെ, പക്ഷെ അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്, തുടങ്ങുന്നിടത്ത് വ്യത്യാസമുണ്ട്. അത് ഒരു ഉപനിഷത്തിൻ്റെ ഭാഗങ്ങൾ വേറെ ഭാഗത്തും വരും. ഇതിൻ്റെ തുടക്കം ഉഷാവ അശ്വസ്യ മേധ്യസ്യ, ഇത് വലിയ വ്യത്യാസമൊന്നും കൂടാതെ തന്നെ തൈത്തിരിയ സംഹിതയിലുണ്ട് ഈ ഉപാസനം. അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ മാധ്യന്തിന ശാഖയിലും കണ്ണു ശാഖയിലും വലിയ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആവും. അപ്പോൾ ഭർത്തൃപ്രപഞ്ചാചാര്യൻ്റെ ഭാഷ്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് അത് ഭേദാഭേദവാദം, ശങ്കരാചാര്യരുടെ അദ്വൈതവാദം, അപ്പോൾ ആ ഭേദാഭേദവാദത്തെ നിഷേധിച്ചു. അതിനുവേണ്ടി കണ്ണു ശാഖയിൽ ഭാഷ എഴുതി. ശരിക്കും മാധ്യന്തിന ശാഖയിലാണ് എഴുതേണ്ടിയിരുന്നത്. ഒരിടത്തെ ഭാഷയത്തെ നിഷേധിക്കും, വേറെടുത്ത് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഭാഷ്യകാരൻ കണ്ണു ശാഖ ആയിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഭർത്തൃപ്രപഞ്ചൻ്റെ വ്യാഖ്യാനം ഇന്നില്ല. ഭാഷ്യകാരൻ പൂർവപക്ഷം പറയുന്നുണ്ടെന്ന് ആനന്ദഗിരിയിലും മറ്റത് പരാമർശിക്കുന്നുണ്ട്. വാർത്തികത്തിൽ അതിനെ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അങ്ങനെയൊന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. എല്ലാം മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു. ഭാഷ്യകാരൻ്റെ ഭാഷ്യത്തിന് പ്രധാനമായി ഒന്ന് അദ്വൈത സിദ്ധാന്തത്തെ പ്രകാശിപ്പിക്കുക, മറ്റൊന്ന് ഈ ഭർത്തൃപ്രപഞ്ചാചാര്യന്റെ ഇതിനെ നിഷേധിക്കുക. ഇതിനെ തന്നെ ഭാഷ്യകാരൻ മറ്റു സ്ഥലത്ത് പറയുമ്പോൾ ശതപഥം എന്ന് പറയും, ശതപഥ ബ്രാഹ്മണം. മറ്റു പല ഭാഗങ്ങളിലും മാധ്യന്തനീയാഹ എന്ന് പറയും. ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ്, കാരണം കാണുന്ന മാധ്യന്തിനും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് മാധ്യന്തനീയാഹ എന്ന് പറയും. പൊതുവെ മറ്റ് ഭാഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ ശൈലി തന്നെ, ഒരു ഭാഷയും ശരിയായി മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി ഭാഷ്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഭാഷയും ശൈലിയും ഇതെല്ലാം അതേ രീതി തന്നെയാണ്. ഇത് വളരെ വലുതായിരുന്നു, അതുകൊണ്ടാണ് ബൃഹത് എന്ന് പേര് വന്നത്. ബൃഹത് വലുത്, ആരണ്യകം, ആരണ്യത്തിൽ അധ്യയനം ചെയ്തുകൊണ്ട് ഇതിന് ആരണ്യകം എന്ന് പേര് വന്നത്. ഇത് വലുതുമാണ്, ഇതിൽ കൂടുതൽ വിഷയങ്ങൾ വരുന്നു, കൂടുതൽ ഖണ്ഡന മണ്ഡലങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഉപനിഷത്തുകൾക്ക് ശേഷം ഇത്തരം വലിയൊരു ഉപനിഷത്ത് എന്തിനു, അതിന് അദ്വൈതികൾ പറയും. എന്താണ് വാദേ വാദേ ജായതേ തത്വബോധ എന്ന് വെച്ചാൽ വാദം കൊണ്ട്, വാദം എന്ന് വെച്ചാൽ മനനം, മനനത്തിന്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെറിയ ഉപനിഷത്തുകളെല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം പിന്നീട് ഈ വലിയ ഉപനിഷത്ത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, അടിസ്ഥാന തത്വങ്ങളൊരു വ്യത്യാസമില്ല. പക്ഷെ മനനത്തിൻ്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ബൃഹദാരണ്യകം പുതിയ ഉപനിഷത്താണ്. ഇതിൽ നിന്ന് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാം. ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പോകുമ്പോൾ പുതിയ പാഠം പഠിക്കുന്നു, അങ്ങനെ ധരിക്കുന്നു. ഭാഷ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കൂടുതലായിട്ടൊന്നും. പക്ഷെ നമ്മളത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലതും പുതിയതായി തോന്നും, ആദ്യം കേൾക്കുന്നതായി തോന്നും. അതിന് കാരണം പഴയതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇതിലെന്തെങ്കിലും പുതിയതുള്ളതുകൊണ്ടല്ല, പഴയതൊന്നും മനസ്സിലില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ ഉപനിഷത്താണല്ലോ, പുതിയ കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് തോന്നും. ചിലർക്ക് തിരിച്ചും തോന്നും, മുമ്പ് പറഞ്ഞതുപോലെ അല്ലല്ലോ ഇപ്പോൾ പറയുന്നു. കാരണം മുമ്പ് പറഞ്ഞത് ഏകദേശം മനസ്സിലായി, ശരിക്കും മനസ്സിലായില്ല, അതുകൊണ്ട് തോന്നും അതല്ല ഇപ്പോൾ പറയുന്നു. അല്ലാതെ ഇതിൽ വിശേഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഇതിൻ്റെ പ്രാധാന്യം, ഇത് ബൃഹത്തായതുകൊണ്ട്, ശബ്ദം കൊണ്ട് ബൃഹത്തായതുകൊണ്ട്. ഇവിടെ ഭാഷകാരൻ തുടങ്ങുമ്പോൾ പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ കൊണ്ടൊരു വിശദീകരണം ഇതിന് കൊടുക്കുന്നു എന്നാണ്. പക്ഷേ ഇത് കുറച്ച് ശബ്ദങ്ങളൊന്നുമില്ല, ഭാഷ്യം വളരെ വലുതാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നു, ഇതിനു മുമ്പ് ഭർത്തൃപ്രപഞ്ച് ആചാര്യൻ എഴുതിയത് വളരെ വലുതായിരുന്നു, വലിയ വ്യാഖ്യാനമായിരുന്നു എന്നാണ്. അതിനെ അപേക്ഷിച്ച് ഭാഷ്യകാരൻ്റെ വ്യാഖ്യാനം ചെറുതാണ്, പക്ഷെ അർത്ഥത്തിൽ ചെറുതൊന്നുമല്ല, ശബ്ദത്തിൽ ചെറുത്. ഇതിൻ്റെ പ്രാധാന്യം ഇതിന് സുരേശ്വരാചാര്യസ്വാമികൾ ശങ്കരാചാര്യന്റെ ശിഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ വിശദമായ വ്യാഖ്യാനം എഴുതി ബൃഹദാരണ്യ വാർത്തകം. അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതിനെ ആശ്രയിച്ച് ആനന്ദഗിരി ഇതിന് വ്യാഖ്യാനം എഴുതി, അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിനൊരു ചെറിയ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ടിപ്പണി എന്ന് പറയും. ഋഷികേശ് കൈലാസാശ്രമത്തിൽ ഒരു പൂർവാചാര്യൻ, അതിതിന് എല്ലാത്തിനേക്കാളും വിശേഷം. എന്റെ മുമ്പേയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം അതാണ്. എവിടെയെല്ലാം സംശയങ്ങളുണ്ടോ ക്ലിഷ്ടതകളുണ്ടോ അതെല്ലാം വ്യക്തമാകും. വളരെ സൂക്ഷ്മമായ വ്യാഖ്യാനം. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിന് തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന വിദ്യാവാചസ്പതി എന്നാണ്. കേവലം ശബ്ദാർത്ഥജ്ഞാനം മാത്രമല്ല, പൂർണ്ണമായ ആത്മനിഷ്ഠനായിരുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു വലിയ പണ്ഡിതനായിരുന്നു, കാശിയിലൊക്കെ അധ്യയനം ചെയ്ത ഒരു വലിയ വിദ്വാനായിരുന്നു. അദ്ദേഹവും എല്ലാം അധ്യയനമെല്ലാം കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഇത് ബൃഹദാരണ്യകം ഗുരുവിൻ്റെ അടുത്തിരുന്നു മനസ്സിലാക്കി. അതിനുശേഷമാണ് അദ്ദേഹം ഇതെഴുതുന്നത്. അത്രയും വലിയ പണ്ഡിതനായ അദ്ദേഹത്തിന് ഈ ബൃഹദാരണ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് 13 വർഷം വേണ്ടി വന്നു. 13 വർഷം ഇതിനു വേണ്ടി തന്നെ ചെലവാക്കി. ഇപ്പം ഇതത്ര ഗഹനമാണോ? എത്രമാത്രം ഇത് വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു? കാരണം ആ 13 വർഷം എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭാഷ്യം എന്ന വാർത്തകം ആനന്ദഗിരി ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കും. ഒരുപക്ഷെ ഇതിനുള്ള മറ്റു വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ തന്നെ മാധ്യന്തിന ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പണ്ഡുശാഖയ്ക്ക് ഭക്ഷ്യകാരം എഴുതി, മാധ്യന്തിന ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി പിന്നെ വാർത്തികൊണ്ട് വാർത്തിക സാരം എഴുതിയിട്ടുണ്ട്. വാർത്തികത്തെ സംക്ഷിപ്തിച്ച് അതിൻ്റെ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ പല ഇതുണ്ട്. എല്ലാവരും അതെല്ലാം വളരെ ഗൗരവപൂർവ്വം വളരെ മനനം ചെയ്തിട്ടാണ് ഇതിൽ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും വലിയ വിദ്വാൻമാർ പോലും ഇത്രയും സമയം ചെലവഴിച്ചവർ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെതായ പോരായ്മകൾ വരും. ബൃഹദാരണ്യ വാർത്തികം അതിന് ഭാഷ്യത്തെ അപേക്ഷിച്ച് പല വിശേഷതകളുണ്ട്. പല ഭാഗങ്ങളിലും ഭാഷ്യകാരണം തിരുത്തുന്നുണ്ട്. ശിഷ്യനാണ് അത്. ശാസ്ത്ര മര്യാദ അനുസരിച്ച് ഗുരുവിനെ തിരുത്താൻ ശിഷ്യന് അവകാശമുണ്ട്. വെറുതെ ഒരു സൂത്രത്തിലൊന്നുമല്ല, നേരിട്ട് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് ശരിയല്ല, ഭാഷ ഇങ്ങനെയല്ല എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് തിരുത്തിയിട്ടുണ്ട് ശ്രീശരാചാര്യർ പല സന്ദർഭങ്ങളിലും. അതിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് ബ്രാഹ്മണ ശബ്ദം വന്ന സ്ഥലം. അവിടെ 3-ാം അധ്യായത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വലുതായതുകൊണ്ട് ഇതെന്ന് ഓർമ്മിക്കാൻ നമുക്ക് ഓർമ്മ ശക്തിയൊന്നുമില്ല. അവിടെ സന്യാസത്വം വിധാനം സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭാഷകാരൻ പറഞ്ഞു, ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇതാണ് തസ്മാത് ബ്രാഹ്മണ 3-ാം അധ്യായത്തിൽ പാണ്ഡിത്യ നിർവിദ്യ ബാല്യേന തിഷ്ഠാസ്യേ എന്ന് പറയുന്ന ഭാഗം. അത് ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നു ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ വാർത്തകാരൻ പറഞ്ഞു അത് ശരിയല്ല, ബ്രഹ്മചര്യ ദേവപ്രവ്രജ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കുന്നു എന്ന് പറയുന്നു. അവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നൊന്നും പറയുന്നില്ല. ഉപനയനം ചെയ്യുന്നതിനും വേദാധ്യയനത്തിനും ഈ 3 കൂട്ടർക്കും അന്ന് അവകാശം അംഗീകരിച്ചിരുന്നു ഭാഷ്യകാരൻ്റെയും വാർത്തകാരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ. ശൂദ്രനെ നിഷേധിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കെ ബ്രാഹ്മണ ശബ്ദം പറയുമ്പോൾ അത് ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ത്രയാണാം അവിശേഷേണ സന്യാസ ശ്രീയതേ ശ്രുതോ വാർത്തികമാണ്. 3 കൂട്ടർക്കും ഒരുപോലെ സന്യാസം ശ്രുതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ യുക്തി കൊണ്ട് പറയുന്നതല്ല. യഥോപലക്ഷണാർത്ഥം സ്യാത് ബ്രാഹ്മണ ഗ്രഹണം തഥാ. അതുകൊണ്ട് ശ്രുതിയിൽ 3 കൂട്ടർക്കും സന്യാസം അംഗീകരിച്ചിരിക്കേ, ഇവിടെ ബ്രാഹ്മണ ശബ്ദം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ കൂടി സ്വീകരിക്കണം. ഏവം ചെയ്ത് ബ്രാഹ്മണോക്തി സ്യാത് ദുസ്ത വിദ്യഗൃഹീതയെ സ ബ്രാഹ്മണ ഇതി സ്പൃഷ്ടം ശ്രുതി രന്തേജ ഭക്ഷ്യതി. അത് മാത്രമല്ല ദുസ്ഥാവിദ്യ, ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കേവലം ജാതി ബ്രാഹ്മണൻ എന്തിനെടുക്കണം, ഒരു വംശത്തെ എന്തിനെടുക്കണം. ദുസ്ഥാവിദ്യ വിദ്യ നശിച്ചവനെല്ലാം ബ്രാഹ്മണനാണോ? സന്യാസത്തെ സംബന്ധിച്ച് എന്താ ഇത്ര വാശി? അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ, മോഹം നശിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനാണോ? അവൻ സന്യാസിയുമാണ്. പിന്നെ ഇന്നാർക്ക് സന്യാസം, പിന്നെ ഇന്നാർക്ക് സന്യാസം പാടില്ല, ഇതെല്ലാം എന്തിനു പറയണം? സബ്രാഹ്മണ ഇതി സ്പഷ്ടം. അപ്പോൾ ജ്ഞാനികളായ വിതരണെ പോലെയുള്ളവരെല്ലാം അവരുടെ വർണ്ണവും ജാതിയും ഒന്നും നോക്കാതെ അവരെല്ലാം ബ്രാഹ്മണരായി സ്വീകരിക്കണം, അവരെല്ലാം സന്യാസിമാരാണ്. ഇനി അല്ല സന്യാസ സംസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ ബ്രാഹ്മണന് മാത്രമല്ല, ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ട് എന്നും ഭാഷ്യത്തെ നിഷേധിച്ചുകൊണ്ട് സുരേശ്വരാചാര്യർ 3-ാം അധ്യായത്തിൽ വാർത്തികത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ സുഷുപ്തിയെക്കുറിച്ച് സുരേഷരാജ് പറയും, വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. സുഖം അഹം അസ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഉണർന്നതിന് ശേഷം. ഇതൊരു സ്മൃതിയാണ്, ഓർമ്മയാണ് എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. സുരേഷരാജര് അതിനെ നിഷേധിക്കുന്നു. അഹം അസ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം എന്നെല്ലാം പറയുന്നത് ഒരു ഓർമ്മയല്ല, ഇത് അനുഭവം തന്നെയാണ്. ഇപ്പോൾ ജാഗ്രതയിലെ അനുഭവം തന്നെയാണ്, അല്ലാതെ അവിടെ അനുഭവിച്ചു, അവിടെ അജ്ഞാനത്തെ അനുഭവിച്ചു പിന്നെ അതിനെ സ്മരിക്കുന്നു എന്നെല്ലാം പറയുന്നത് ശരിയല്ല. ഇതിപ്പോൾ ജാഗ്രതയിൽ നമ്മൾ പലതും പൂർവ്വകാലത്തെ ഇപ്പോൾ സ്മരിക്കുന്നു, അതുപോലുള്ള സ്മരണ അല്ല ഇത്. കാലദേശങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സ്ഥലത്ത് കുറിച്ച് എന്തിനാശ്രയിച്ച് സ്മരിക്കാൻ പറ്റും? അതുകൊണ്ട് അവിടെയും ഇവിടെയും കേവലമായ ആ ചൈതന്യം, ആ ചൈതന്യത്തിൽ ഉള്ള അനുഭവം തന്നെയാണത്. അത് പൂർവ്വകാല സംബന്ധിയായി പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അത് സ്മരണയല്ല. ഇങ്ങനെ പറയുന്നു. പിന്നീട് അദ്വൈതത്തിൽ വരുന്ന ആഭാസവാദം, അവച്ഛേദവാദം, പ്രതിബിംബവാദം എന്നെല്ലാം പറയുന്നത് സുരേശ്വരാചാര്യ സ്വാമികൾ സ്വീകരിച്ചിരിക്കുന്ന ആഭാസവാദം, അതുകൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ സാങ്കേതികമായ ചർച്ചകളാണ്. ന സുഷുപ്ത വിജ്ഞാനം ജ്ഞാശിഷം വിധി സ്മൃതി ഭാർത്തീയം പറയുന്നതാണ്. സുഷുപ്തിയിലുള്ള അറിവ് ജ്ഞാശിഷം ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് ന സ്മൃതി, അത് സ്മൃതിയല്ല. നമ്മളങ്ങനെയാണ് സാധാരണ ധരിച്ചിരിക്കുന്നത്. കാലാദി അവ്യവധാനത്വാ, അവിടെ കാലാദികളുടെ വ്യവധാനമില്ല, അവിടെ കാലമുണ്ട് ദേശമുണ്ട്. കാലദേശങ്ങളില്ലാതെ ഇങ്ങനെ ഒരനുഭവത്തെ സ്മരിക്കാൻ പറ്റും? ആത്മസ്ഥം അതീത, അത് ആത്മനിഷ്ഠമാണോ, അത് ആത്മാവിന്റെ പ്രകാശമാണോ? അതീത ഭാഗം, അത് പൂർവ്വകാലത്തിൽ അനുഭവത്തിന്റെ സ്മരണയല്ല. ഇതൊക്കെ അദ്വൈതത്തിലെ വിശേഷപ്പെട്ട ആശയങ്ങളാണ്. ബ്രാഹ്മണ ക്ഷത്രിയോ വാപി വൈശ്യോ വാ പ്രവർജേ ഗൃഹാത്, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ പ്രവർജനം ആകാം, ത്രയാണാം വിവി വർണാനാം അമീ ചത്വാര ആശ്രമാഹ. ഈ മൂന്ന് പേർക്കും ഈ നാലാമത്തെ ആശ്രമം സ്വീകാര്യമാണ്. അതുകൊണ്ട് ത്രയാണാം അവിശേഷേണ സന്യാസ ശ്രീയതേ ശ്രുതു, ശ്രുതിയിൽ ഈ മൂന്ന് കൂട്ടർക്കും സന്യാസം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതോ പലക്ഷണാർത്ഥം സ്യാ ബ്രാഹ്മണ ഗ്രഹണം തഥാ, അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഉപലക്ഷണമായിട്ടാണ് മറ്റുള്ളവരെ സ്വീകരിക്കണം. സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്തു പേയതേ കുതോ അധികാര നിയമു വിധാനെ ക്രിയതേ. രാജാചാര്യണിക്കുകയാണ്, ബ്രാഹ്മണനെ സന്യാസം പാടുള്ളൂ എന്ന് എന്തിനു പറഞ്ഞു? വ്യക്തമായ ഖണ്ഡനമാണ്, ആ പറഞ്ഞ് ശരിയല്ല. അതിനെന്താ വ്യക്തി പറയുന്നത്? സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്തു, എല്ലാ അധികാരങ്ങളെയും നശിപ്പിക്കുന്ന വിജ്ഞാനം പ്രാപ്തമാകുമ്പോൾ കുതോ അധികാര നിയമോ, ഇന്നതിന് ഇന്നതിന് അധികാരി എന്നെല്ലാം എന്തിനാ നിയമം പറയുന്നു? യുദ്ധാനെ ക്രിയതേ പല ഹഠാ, മനഃപൂർവം അങ്ങനെ ഒരു അധികാരത്തെ പിന്നെ നിർണ്ണയിക്കാൻ പോകുന്ന എന്തിനു? സന്യാസത്തിന് ഇന്നാരധികാരി ഇന്നാരധികാരിയല്ല എന്നൊക്കെ പറയുന്നു എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ഗുരുവിനെ ഖണ്ഡിക്കുന്ന ഭാഷയാണ്. എന്നുവെച്ചാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുന്നതിന് വായി പൊത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. ശരിയെന്ന് പറയുന്നത് അതിന് രാഗദ്വേഷമില്ല, ഗുരുനിന്ദയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തനിക്ക് വ്യക്തമായി ബോധിക്കുന്ന കാര്യം അത് പറയാം. അതിൽ ഗുരുവിനും ശിഷ്യനോട് ഈർഷ്യുണ്ടാകത്തില്ല, ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഗുരുവിനെ ഉൾക്കൊണ്ടിട്ടാണല്ലോ അവിടെ ശിഷ്യൻ കുറച്ചുകൂടി മുമ്പോട്ട് ശാസ്ത്രമാർഗത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിന് ശിഷ്യനോട് ഏഷ്യെന്നൊന്നും തിരിച്ചില്ല, ഞാൻ പറഞ്ഞതിനപ്പുറം പറഞ്ഞു അങ്ങനെ തോന്നി. ശിഷ്യനും ഗുരുവിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല അത് പറയുന്നത്. തത്വചിന്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ വ്യാഖ്യാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വാർത്തകത്തിൻ്റെ പ്രാധാന്യം. ആ വാർത്തികത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനന്ദഗിരി അതിന് വിശദീകരണം കൊടുത്തത്. അതിന് ഭാഷ്യം തുടങ്ങുമ്പോൾ ആദ്യം സംബന്ധ ഭാഷ്യമാണ്, സംബന്ധ വാർത്തികമാണ്. ഭാഷ്യം നമുക്ക് മറ്റ് ഉപനിഷത്ത് ഭാഷ്യങ്ങളെപ്പോലെ തന്നെ മനസ്സിലാക്കി പോകുന്നതിന് പ്രയാസമൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ തർക്കങ്ങൾ വരും, അവിടെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, യുക്തി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ വാർത്തികം അങ്ങനെ, വാർത്തികത്തിൽ മീമാംസകരെ ഖണ്ഡിക്കുന്നു. മീമാംസയിൽ ശരിയായ അപൂർവ മീമാംസ അറിവില്ലാത്തവരാണ് ഈ വാർത്തികം വായിച്ചതിലൊന്നും മനസ്സിലാകത്തില്ല. ആ ശൈലിയിലാണ്, കാരണം അതുകൊണ്ടാണ് പറയുന്നത് മണ്ഡന മിശ്രനാണ്, പിന്നീട് സുരേശ്വരാചാര്യനാണ്. അപ്പോൾ സുരേശ്വരാചാര്യൻ മണ്ഡന മിശ്രനെ ഖണ്ഡിക്കുന്നു എന്നവർ പലരും എഴുതിയിട്ടുണ്ട്. രണ്ടും രണ്ടാണ്, അത് വളരെ സങ്കീർണമാണ്. മീമാംസയിൽ വാർത്തികം പരീക്ഷയ്ക്ക് സിലബസിനുണ്ട്, എം എ പരീക്ഷ സംബന്ധ വാർത്തികം. 1100 ശ്ലോകങ്ങളുണ്ട്, ഇതൊരിക്കൽ പഠിപ്പിക്കേണ്ടി വന്നു. ഒരു വർഷം ഇതിനുവേണ്ടി ചിലവാക്കി, 1000 ശ്ലോകം ആനന്ദഗിരി വ്യാഖ്യാനത്തോടുകൂടി പഠിപ്പിക്കാൻ. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന ഒരാളിന് ഒരക്ഷരം മനസ്സിലായില്ല. പക്ഷെ എല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ്സായി, ഒരാൾക്ക് ഫസ്റ്റ് റാങ്കും ഉണ്ടായിരുന്നു. നമ്മുടെ പരീക്ഷയുടെ മറ്റും വിശേഷത. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് പഠിപ്പിച്ചാണ് മനസ്സിലായി, പഠിച്ചവർക്ക് മനസ്സിലായി. കാരണം എന്തെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ശൈലി വാർത്തികത്തിൻ്റെ. വളരെ സങ്കീർണമാണ് ഈ പൂർവ്വ മീമാംസ എന്ന് പറയുന്നത്. അതിൻ്റെ യുക്തികൾ ഇതൊക്കെ മനസ്സിലാക്കുക. അതുമാത്രമല്ല, വളരെ വിരസമായ ഒരു വിഷയം. ഇത്രയും വിരസമായ വേറൊരു വിഷയമേ ഇല്ല ഈ ദർശനത്തിൽ, പൂർവ്വമീമാംസ. അതിൽ പിന്നെ തർക്കവും വിതർക്കവും എല്ലാം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറയാം. അപ്പോൾ പല ഭാഗങ്ങളിലും അങ്ങനെ വരുന്നിടത്ത് സുരേശ്വരാചാര്യർ അവരെ നിഷേധിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അദ്ദേഹം ഒരു കർമ്മകാണ്ഡി ആയതുകൊണ്ടായിരിക്കാം, ആയിരുന്നതുകൊണ്ടായിരിക്കാം. ആ ഒരു ശൈലിയാണ് അതിൻ്റെ രീതി. ഇവിടെ ഭാഷ്യം മധുകാണ്ഡത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ള മധുകാണ്ഡയെ പ്രഥമാധ്യായം, വാസ്തവത്തിൽ പ്രഥമാധ്യായം എന്ന് പറഞ്ഞു, ഇത് മധുകാണ്ഡത്തിലെ ചതുർത്ഥാധ്യായമാണ്. ചില പുസ്തകങ്ങളിൽ ചതുർത്ഥാധ്യായം എന്ന് എഴുതും. അപ്പോൾ ആ ബ്രാഹ്മണ ക്രമം അനുസരിച്ച് ഇത് ചതുർത്ഥാധ്യായമാണ്. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ മുതൽ ഇതിനെ ഉപനിഷത്തായി സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ പ്രഥമാധ്യായം എന്ന് പറയും. അങ്ങനെയാണ് 6 ഭാഷ്യകാരൻ പറയും, ഷഡധ്യായി എന്ന് പറയും. ഒരു അധ്യായത്തിലെ ആദ്യത്തെ ഒരു കാണ്ഡത്തിൽ, 3 കാണ്ഡങ്ങളാണ്, ഒരു കാണ്ഡത്തിലെ ആദ്യത്തെ 2 അധ്യായത്തെ മാറ്റി നിർത്തിയിട്ട് വ്യാഖ്യാനിച്ചു, 3 അധ്യായത്തിന് 1 അധ്യായം എന്ന് കരുതി വ്യാഖ്യാനിച്ചു. അപ്പോൾ അത് പറയുന്നു ഭാഷ്യകാരോട് സ്വീകരിച്ചിരുന്ന അർത്ഥക്രമം, പാഠക്രമമാണ്. പാഠക്രമം അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതനുസരിച്ചാണ് അധ്യായ സംഖ്യ വരുന്നത്. അതിന് പ്രാധാന്യം കൊടുത്തു. കർമ്മത്തെക്കുറിച്ച് ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഇതിൽ ഉപനിഷത്തിൽ ഒരു കാര്യം സമ്മതിക്കുന്നു, ഈ പൂർവകാണ്ഡം മുഴുവനും ആരാ ഉപകാരകം, മീമാംസകരുടെ ഭാഷയിൽ പറഞ്ഞു തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് ഭാഷകാരെ സമർത്ഥിക്കുന്നുണ്ട്. വേദം മുഖ്യമായി 2, ഒന്ന് കർമ്മകാണ്ഡം, മറ്റൊന്ന് ജ്ഞാനകാണ്ഡം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപാസനകാണ്ഡം മിശ്രമായി വരുന്നത്. ചില ഭാഗത്ത് കർമ്മകാണ്ഡത്തോടുകൂടി ചേർന്ന് വരും, ചില ഭാഗത്ത് സ്വതന്ത്രമായി വരും, ചില ഭാഗത്ത് ജ്ഞാനകാണ്ഡത്തോട് ചേർന്ന് വരും. ജ്ഞാനത്തിനിടയ്ക്ക് തന്നെ ഉപാസനകൾ വരും. അതിൽ കർമ്മകാണ്ഡത്തെ ഈ ജ്ഞാനത്തിന് ഉപകരിക്കുന്നതായിട്ട് ഭാഷകാരം പറയുന്നു. നേരിട്ടുള്ള പരമ്പരയായിട്ട് ഗീതയിലും മറ്റും മനസ്സിലാക്കിയതുപോലെ അതിൽ വിടേണ്ടതിനെയൊക്കെ വിട്ട് ബാക്കിയുള്ളത് നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈശ്വരാരാധന രൂപത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കും. അങ്ങനെ ഉത്തരകാണ്ഡത്തിലൂടെ അത് ജ്ഞാനത്തിന് ഉപകരിക്കും. ഇതെല്ലാം വേദത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്, ശ്രുതിയെ മുൻനിർത്തിയുള്ളത്. അതായത് സ്വതന്ത്രമായ ചർച്ചകൾ. ഭാഷകാരൻ പറയുമ്പോഴും സ്വതന്ത്രമായി ഒരക്ഷരം പറയില്ല. വേദത്തിൽ എങ്ങനെ പറയുന്നു, വേദപ്രാമാണ്യം എന്താണ്, ഇനി ആശയം ഒരു പക്ഷേ തൻ്റെ സ്വന്തമായി, പക്ഷെ അതിന് വേദത്തോട് ബന്ധപ്പെടുത്തിയേ പറയും, തൻ്റെതായി പറയും. അതുകൊണ്ട് കർമ്മ കണ്ടത്തെ തത്വജ്ഞാനത്തിന് പരമ്പരയാ ഉപകരിക്കുന്നതാണ് എന്ന് സമർത്ഥിച്ചിട്ടും കർമ്മകാണ്ഡത്തെ വ്യാഖ്യാനിച്ചില്ല, അതെല്ലാം അങ്ങോട്ട്. എന്നിട്ട് ഉപാസനാഭാഗം മുതൽ ഇവിടെയും തുടങ്ങുന്നത് അശ്വമേധത്തിൽ അശ്വത്തിന്റെ അവയവങ്ങളെ വിരാട് അവയവങ്ങളായിട്ട് ഉപാസിക്കുകയാണ്, ധ്യാനിക്കാൻ വേണ്ടി. പറയും വിരാട് രൂപപ്രാപ്തി അല്ലെങ്കിൽ ഹിരണ്യഗർഭപ്രാപ്തി, അതൊക്കെയാണ് അതിന്റെ ഫലമായി പറയുന്നത്. അതും ഭാഷകാലം പറയും അശ്വമേധത്തിന് എല്ലാവർക്കും അധികാരമില്ലാന്ന് പറയും. അശ്വമേധത്തിന് ക്ഷത്രിയന് മാത്രമേ അധികാരമുള്ളൂ, കർമ്മ കണ്ടെത്തും. ബ്രാഹ്മണനും വൈശ്യനും അധികാരമില്ല. ശ്രീശൂദ്രന്മാരുടെ കാര്യം ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതെന്തുകൊണ്ട്? കാരണം ഈ അശ്വമേധം ഒരുപാട് ചിലവുള്ള കാര്യമാണ്. അത് ചക്രവർത്തിമാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരുപാട് ധനം സമ്പാദിക്കും, പിന്നെ അത് ചിലവഴിക്കും. കൂടുതലും ചിലവഴിക്കുന്നത് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. ദക്ഷിണ കൊടുക്കുന്ന ജോലി ബ്രാഹ്മണനും വാങ്ങുന്ന ജോലി അല്ല ക്ഷത്രിയനും, വാങ്ങുന്ന ജോലി ബ്രാഹ്മണനുമാണ്. അപ്പോൾ അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ ബ്രാഹ്മണന് ക്ഷത്രിയൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയത്തില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടാണ്, അത്രയും സമ്പത്ത് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട്. മറ്റു രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് സമ്പത്ത് കൊണ്ടുവന്നു ഇത് നടത്താൻ മറ്റുള്ളവർക്ക് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് അധികാരമില്ലാത്തവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ഉപാസന. അങ്ങനെ അശ്വ അവയവങ്ങളെ വിരാട് രൂപത്തിൽ, പ്രപഞ്ച രൂപത്തിൽ, വിരാട് പുരുഷൻ പ്രപഞ്ച പുരുഷ രൂപത്തിൽ അത് അടുത്ത് വിശദീകരിക്കുക. അങ്ങനെ ഉപാസിക്കുക, അതിൻ്റെ ഫലമായി ഹിരണ്യഗർഭപ്രാപ്തി അതെല്ലാം പറയുന്നു. ഇതും മുമ്പ് പറഞ്ഞ പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതിനു മുമ്പ് വരുന്ന ജ്യോതിഷ്ഠവും മുമ്പുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതായി കർമ്മം, ഉപാസന, ജ്ഞാനം എന്നിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയാലേ ഇത് എന്താണ്. ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരസ്, മേധ്യമായ അശ്വത്തിന്റെ ശിരസ്സാണ് ഈ ഉഷസ്, പ്രഭാതം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് അശ്വം, മറ്റൊന്ന് ഈ വിരാട് പ്രപഞ്ചം. അശ്വത്തിന്റെ ശിരസ് അത് ഈ ഉഷസ്സാണ്, വിരാട് പുരുഷന്റെ പ്രഭാതമാണ് എന്ന് പറയുമ്പോൾ ഉഷസ്സിന് ഭാഷകാരം പ്രത്യേക വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രഭാതം എന്ന് പറഞ്ഞേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ അത് അശ്വമേധ യാഗം ചെയ്തവന് അല്ലെങ്കിൽ വേദാധ്യയനം ചെയ്തവന് അതിനധികാരമുണ്ടെങ്കിലും അല്ലെങ്കിൽ അധികാരമില്ലാത്ത ബ്രാഹ്മണ വൈശ്യനും അത് ചെയ്യുന്ന ക്ഷത്രിയനും വേദാധ്യയനം ചെയ്തിട്ടുള്ളവനെ അത് മനസ്സിലാവും എന്തായി പറയുന്നു. അല്ലെങ്കിൽ അശ്വത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിലാവും എന്തിനുള്ള അശ്വത്തെ പറയണം. അശ്വമേധത്തിലെ പ്രധാനമായ ഒരു ബലിമൃഗമാണ് അശ്വം. അപ്പോൾ അത് ആ വൈദിക പശ്ചാത്തലത്തിൽ നിന്നേ മനസ്സിലാകത്തുള്ളൂ. മുമ്പ് അശ്വത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ അശ്വത്തിലുള്ള പ്രപഞ്ചഭാവനയെക്കുറിച്ച് പറയുന്നു. അത് ഈ വേദ അധ്യയനം ചെയ്തവനെ മനസ്സിലാവും. ഇവിടെ അത് ചെയ്യാൻ പറയുന്നില്ല, അശ്വമേധം ചെയ്യാൻ പറയുന്നില്ല. ഇത് കർമ്മവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിനെ സ്വതന്ത്ര ഉപാസനയായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കർമ്മത്തിന് അധികാരമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്, ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ് ഇത്. ആ തരത്തിൽ ഭാവന ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ഈ മന്ത്രങ്ങളെ അർത്ഥബോധത്തോടുകൂടി ആവർത്തിക്കുന്നതാണ്. അർത്ഥബോധത്തോടുകൂടി ചെയ്യാൻ അതിന് കേവല ജപം എന്ന് പറയും, ആവർത്തിക്കുക. അർത്ഥം അർത്ഥബോധത്തോടുകൂടി വേദം ഗ്രഹിക്കണമെന്നാണ് നിയമം. പക്ഷെ അവിടെ അർത്ഥത്തിന് വിശേഷിച്ച് പ്രാധാന്യം കൊടുക്കുക, അതേ ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ അതിന് ജപം. മറിച്ചാണെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ ഉപാസന, ധ്യാനം ഒന്നും തന്നെ. അപ്പോൾ അവിടെ ശബ്ദത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്ന, അർത്ഥത്തിനാണ്. മാനസിക ഭാവന എന്ന് എന്താ അതിൻ്റെ ഫലം പറയുന്നു. ഹിരണ്യഗർഭപ്രാപ്തി ഇത് ആ വേദ പശ്ചാത്തലം മനസ്സിലാക്കി ഒരാൾക്ക് മനസ്സിലാവും. അത് ഇതുമായിട്ട് എന്താ ബന്ധം, ഇതെന്തിനു ശേഷം പറഞ്ഞു, ഉപാസന എന്ന് പറയുന്നത് എന്താണോ അതുകൊണ്ട് എന്താ ഫലം, ഇത് കർമ്മകാണ്ഡമാണ്, ഇത് ഉപാസനയാണ്, ഇത് ഞാൻ ഇക്കാര്യത്തിൽ വേദഭാഷ്യകാരന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം. ആ ജ്ഞാനം എന്താണ്, അത് ഭേദമാണോ അഭേദമാണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരാം. പക്ഷെ കർമ്മം കർമ്മമാണ്, ഉപാസന ഉപാസനയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഈ വൈദികന്മാർക്ക് അഭിപ്രായ വ്യത്യാസം. അതിന്റെ സ്വരൂപത്തിനും മറ്റും അഭിപ്രായ വ്യത്യാസം.
1: ഓം നമ ശിവായ. You are listening to shaivam.org radio. the 24/7 spiritual channel from shaivam.org.
2: Om Namah Shivaya.

0: ഇവിടെ ഭൂമിയിൽ എവിടെ ഇരുന്നാലും മനുഷ്യ കടക്കാതെ ഹിമാലയം. അത് ഹിമാലയത്തിന് അഭിമുഖമായി നോക്കുമായിട്ട് ഇന്ത്യ മുഖമാണ്. ജ്ഞാനത്തിൽ മുഖനായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്ക് അഭിമുഖമായിട്ട് അനവധി യോഗീശ്വരന്മാരും സിദ്ധന്മാരും സർവശൂരും ജ്ഞാനികളും എന്നും ഈ ഹിമാലയത്തിലുണ്ട്. അവർക്കും ഒക്കെ അഭിമുഖമായിട്ട് ഇന്ത്യ എന്നുള്ള അർത്ഥത്തിലാണ് വടക്കോട്ട് എഴുന്നേക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ ആചാര്യന്റെ അനുസരണത്തിന് മാത്രമായി തീരും, ദക്ഷിണാമൂർത്തിയുടെ അനുസരണം കൊണ്ട് തന്നെ ഒരാൾ ജ്ഞാനിയായി തീരും എന്ന് പറയാറുണ്ടെന്നാണ്. ഈ കേരളത്തിൽ ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം വെക്കാനായി ചേർക്കുന്നു മാത്രമേ ഉള്ളൂ, അതേറെ അറിയില്ല. സുഖപുരം സുഖപുരത്താണ് എഞ്ഞാറുനാട് പറഞ്ഞ ഒരു ഉച്ചിത്തരം ഇതൊക്കെ ഇതിലൊക്കെ ഇല്ല. അതിന് ഇപ്പോഴത്തെ ഒരു വന്യാനാഥ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ ഒരു രാഷ്ട്രം പ്രത്യേകമായിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, കേരള രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവ് രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സുഖപുരം അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ സുഖപുരായിരുന്നു. പഴയ കാലത്ത് ഭേദം കൊണ്ട് ഈ വൈദ്യുത നമ്മൾ ആ ശുഭത്തിൽ പോയി കുറച്ച് സമയത്ത് അമ്മൂരിമാരൊക്കെ വേദം വെച്ച് കഴിഞ്ഞാൽ ശുഭത്ത് ശുഭത്ത് വരിച്ചാണ് അവരുടെ ശരിക്ക് വൈദ്യുതി. ഇപ്പോഴും അത് സാമാന്യം കുറെ ആളുകൾ ചെയ്തു ശുഭവര ക്ഷേത്രം വളരെയധികം ഉൾപ്പെട്ടു പോയിരുന്നു. ചിലത് കൊണ്ട് നടക്കാൻ ആളില്ലാത്ത ഒന്ന് സ്വത്തൊക്കാൻ അന്യപ്പെട്ടതുണ്ട്. എന്നാലും മറ്റുക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇന്നും സുഖപ്പെടുത്ത വളരെ നീക്കമായിരുന്നു. രണ്ടാമത് തലസ്ഥമ്പ നമ്മുടെ തലസ്ഥമ്പ രാജാധിരാജൻ ഉള്ളതാണ്. വൈശ്രവണനിലെയും അധീശനായിരിക്കുന്ന ചക്രവർത്തിയായിട്ടാണ്, രാജകീയ പദവിയാണ് തലസ്ഥമ്പ. അവനീയ കുറെ മനസ്സായിട്ടുള്ള നിലയാണ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമുക്കാണെന്ന് ധാരാളം മുഖ്യന്മാരെ ഇവിടെ പോയി ദർശനം കഴിക്കുന്നു. സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പറ്റില്ല. ഇരുപത് ക്ഷേത്രത്തിൽ നിന്ന് സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ പാടില്ല. രണ്ട് ദിവസം ബാധിക്കുന്നു കിടക്കെ പോയിരിക്കുന്നു കാര്യങ്ങളും. അതായത് ഒന്ന് മീഷം വന്നാൽ കഴിഞ്ഞു ഇനി വേറെ ഒരു പ്രത്യേക മാത്രമേ സ്ത്രീകൾക്ക് അകത്ത് നടക്കാൻ തലപ്പറമ്പിൽ മീഷന്മാർക്ക് നടക്കാൻ സ്ത്രീകൾക്ക് തലപ്പറമ്പിൽ നടക്കാൻ പറ്റില്ല. മീഷന്മാർ നടക്കുമ്പോഴും ഒറ്റ മുമ്പ് ഉച്ചയ്ക്ക് നടക്കാറില്ല, ഒന്നിനും രണ്ട് മുമ്പ് അല്ലെങ്കിൽ അങ്ങനെ പാലസാൽ മാറ്റി അകത്ത് നടക്കാൻ പാടില്ല. ഇങ്ങനെയായിരുന്നു ഉദ്യോഗിമാരൊക്കെ തറ്റു ഉച്ചത്തിൽ നടക്കുന്നു. അപ്പോ ദക്ഷിണാമൂർത്തിയുടെ ഈ തലപ്പറമ്പിൽ രാജാധിരാജ് എന്നുള്ള ഈ ജ്ഞാനത്തിന് മാത്രമല്ല ഭൗതിക സമ്പത്തിന്റെയും ദാതാവാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ രാജാധിരാജ് എന്ന് പറയുന്നത്. തലപ്പറമ്പിൽ തലപ്പറമ്പ് ഗ്രാമം സംബന്ധിച്ച് തിരുവനന്തപുരമാരുടെ അവശിഷ്ടമൊക്കെ അവരെ കളിച്ചു അങ്ങനെയൊക്കെ അസംബന്ധിച്ചിരിക്കുന്ന സ്വത്തും ഒക്കെ പോയി നാശായി. ഈ തലപ്പറമ്പ് ദേവന്റെ ഭക്തന്മാരായിരുന്നു അവരൊക്കെ. അവരൊക്കെ നല്ല വിദ്വാൻമാരും ഈ തലപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ടതായ ഉച്ചപാടം പിന്നെ നല്ല നല്ല അവിടെ പിന്നെ സ്തോത്രങ്ങളും കൃഷ്ണ തലപ്പറമ്പ് ദേവനെ പറ്റിയിട്ട് തലപ്പറമ്പിൽ തന്നെ എഴുതിയിട്ടുള്ളതായ പ്രസിദ്ധമായിട്ടുള്ള ഒരു നല്ല ഇനി വളരെ വിശിഷ്ടമാണ്. അപ്പോ അതൊന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്, നല്ല വിദ്വാൻമാരുണ്ടായിരുന്നു ഒരു കാലത്ത്. അതുമാതിരി ഇവിടെ സുഖപുരത്ത് ഉള്ളവരൊക്കെ വിദ്വാൻമാരായിരുന്നു. ഗുരുമാര് പ്രത്യേകിച്ച് ഒരുപാടില്ലെന്നുള്ളത് അവരൊക്കെ നല്ല വിദ്വാൻമാരായിരുന്നു. സംസ്കൃതത്തിനും ശാസ്ത്രത്തിനും അതുപോലെ തന്നെ വേദനയും വിദ്വത്വം അവർക്കുണ്ടായിരുന്നു. അനവധി യാഗങ്ങൾ ഈ സുഖപുരത്തും ഈ പരിസര പ്രദേശത്തും മറ്റും നടന്നിരുന്നു. അതുപോലെ തലപ്പറമ്പിലും അനേകം യാഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ പ്രസിദ്ധമായിട്ട് ഈ രണ്ടാണ്. അത് കഴിഞ്ഞാൽ തെക്കേ അറ്റത്ത് മൂന്നാമത്തെ വടക്കുന്നാഥനാണ് കൃഷി. ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ വടക്കുന്നാഥനെ കുറിച്ചാണ്, ദിവസം വടക്കുന്നാഥനെ കുറിച്ച് പോലും. ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്മാരകമായിട്ടാണ്, ജ്ഞാനസ്വരൂപനാണ് ദക്ഷിണാമൂർത്തി. കാമനെ ഇതിനെ സംഹരിച്ചു,
1: കാലരും ജയിച്ചു.
0: ഇത് രണ്ടും ഹിമാലയത്തിൽ വെച്ച് നടന്നതാണ്. ഈ കാമനും കാലനുമാണ് ഇവിടെ എല്ലാവർക്കും അനിഷ്ടത്തെ ചെയ്യുന്നത്. അങ്ങനെയുള്ള രണ്ടു മഹാശക്തി ആർക്കും ജയിക്കാൻ കഴിയാത്തവരാണ് രണ്ടാളും പറയും. അവര് രണ്ടാളെയും സംഹരിച്ചു ദക്ഷിണാമൂർത്തി എന്ന സിദ്ധാന്തം. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ്. ഇവിടെ ആ ദേവനെ ഭരിക്കുന്ന ആളുകൾക്ക് തത്വാനുഭൂതി ഉണ്ടാവും, ഈശ്വരപരമായിരിക്കുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയെ സംബന്ധിക്കുന്ന ഭക്തി സ്വരൂപങ്ങൾ അടങ്ങിയതാണ് ഈ സ്തോത്രം. ഇത് സത്യസോദരെന്ന് പറഞ്ഞ കാര്യമില്ല. അനവധി വിഷയങ്ങൾ, അതായത് വേദാന്തത്തിലെ നിഗൂഢങ്ങളും പ്രധാനങ്ങളുമായിട്ടുള്ള അനവധി വിഷയങ്ങൾ ഉപദിച്ചാൽ നാരായണ വേദാന്തജ്ഞാന സമ്പത്തി ഉണ്ടായിരിക്കും. അത്രയാണ് കൃത്യമാണ് നഗരീതുല്യം നിജാന്തർഗതം പശ്യം മായ ബഹിരോദ്ഭൂതം യഥാനിദ്രയ സാക്ഷാൽ കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മിൻ ശ്രീ ഗുരുമൂർത്തയേമൈവം ശ്രീ ദക്ഷിണാമൂർത്തി. ഈ ശ്ലോകം കൊണ്ട് സമർത്ഥിക്കുന്നുണ്ടാൽ ദ്രഷ്ടാവദർശം എന്നീ രണ്ട് ലോകത്തിലെ ജീവിതത്തിൽ നമുക്ക് വിമർശിക്കാം. അപ്പോ താൻ ദ്രഷ്ടാവാണ്, ഈ ലോകത്തെയൊക്കെ അറിയുന്നത് ആരാണ്? അപ്പൊ എല്ലാത്തിന്റെയും ദ്രഷ്ടാവ് അല്ലെങ്കിൽ ജ്ഞാതാവാണ് താൻ. താൻ എന്ന് പറഞ്ഞത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ്. ആത്മാവാണ് എല്ലാതിന്റെയും ദ്രഷ്ടാവായി ചെയ്യുന്നത്. ദൃശ്യം ജ്ഞാനത്തിൽ ജഡമാണ്, പിന്നെ സത്യമല്ല അസത്യവുമാണ്. അങ്ങനെയുള്ള ദൃശ്യം ദ്രഷ്ടാവിന്റെ ഒരു ഭ്രമം മാത്രമാണ്. ഞാൻ ദ്രഷ്ടാവിൽ നിന്ന് ദൃശ്യമായി അന്യമായിട്ട് ഒരു ദൃശ്യമില്ല. ആ ദൃശ്യം ഉണ്ടാകും തോന്നുന്ന ചോദ്യം തന്നെ തന്നെയാണ് തോന്നപ്പെടുന്നത്. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ കാണപ്പെടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ തന്നെ കാണപ്പെടുന്നവയായിരിക്കുന്നത്. പ്രബോധ സമയത്ത് ഉണരുന്ന സമയത്ത് മനസ്സിലാവുന്നില്ലേക്ക് ഉണരുമ്പോൾ കാണപ്പെട്ട വസ്തുക്കളൊന്നും കാഴ്ചയില്ല, മിഥ്യാഭ്രമം കൊണ്ട് തോന്നിയതാണ്, തന്നെ തന്നെയാണ് തോന്നപ്പെട്ടത് എന്ന് എങ്ങനെയാണോ ഉണരുന്ന സമയത്ത് തോന്നുന്നത്, ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന സമയത്തും സാക്ഷാൽ കുറുകയെ പ്രബോധ സമയെ സ്വാത്മാനമേവാദ്വയം. പ്രബോധ സമയത്തിൽ മായാസ്വപ്നത്തിൽ നടന്ന സ്വസ്വരൂപമാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് മനസ്സിലാവും. ഇത് ഏതൊരു ദേവനാണോ മനസ്സിലാക്കിത്തരുന്നത് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കാഴ്ച നമസ്കാരം. വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യം, ദർപ്പണത്തിൽ കണ്ണാടിയിൽ കാണപ്പെടുന്നതായ നഗരത്തോട് തുല്യമായിട്ടാണ് തന്നിൽ തന്നെയുള്ളതായ ഈ വിശ്വത്തെ പുറമെയാണ് എന്ന ഭാവത്തിൽ വാസ്തവത്തിൽ പുറമെയല്ല, ഈ അകത്ത് തന്നെയാണ്. ഈ യഥാനിദ്രയാ ഈ ഉറക്കത്തിൽ സ്വപ്നത്തിൽ എങ്ങനെയാണ് പുറത്തുള്ള പദാർത്ഥങ്ങളെ നിങ്ങൾ അകത്ത് കാണുന്നത്? ഒരു ആനയെ കണ്ട സ്വപ്നത്തിൽ ആന അകത്ത് ഉണ്ടാവുകയും പുറത്തുള്ളതല്ലേ, പുറത്തുള്ള ആനയെ നിങ്ങൾ അകത്ത് കാണുന്നതാണ്. അപ്പൊ പുറത്തുള്ളതിനെ എങ്ങനെയാണോ സ്വപ്നാവസ്ഥയിൽ അകത്ത് കാണുന്നത്, ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്ന് പുറത്തുള്ളതിനെ അകത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ള ഭ്രമം മാത്രമേ ഉള്ളൂ. ഇതുപോലെ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നില്ല, കാണുന്നു എന്നുള്ളതായ ഒരു ഭ്രമം മാത്രമേ ഉള്ളൂ. നട്ടം വാസ്തവത്തിൽ വസ്തുസത്ത ഇല്ലാതെ കണ്ട ഭ്രമസ്വരൂപേണ ദൃശ്യത്തെ അനുഭവിക്കുകയാണ് പ്രപഞ്ചാനുഭവം. ഇത് തന്നിൽ വെച്ച് തന്നെയാണ് മറ്റൊടത്ത് വെച്ച് പലതാണ്. ഇത് ബോധിച്ചു കഴിഞ്ഞു വിചാരിച്ചു ഇതിന് ഉണരുമല്ലോ, ആ തെറ്റിദ്ധാരണയിൽ നിന്നുവല്ലോ, അതൊക്കെ പ്രപഞ്ച പ്രതീതിയോ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമോ ഉണ്ടാവാനില്ല. അപ്പൊ ആ ബന്ധത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അങ്ങനെ കുടുങ്ങിയിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റിദ്ധാരണയാണ്. ഇനി ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് തന്നിൽ നിന്ന് വേറെയായിട്ട് പുറമേ നിൽക്കുന്നു എന്നുമാണല്ലോ. തന്നിൽ നിന്ന് വേറെയായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ വികൽപ്പങ്ങൾ അടങ്ങിയത് എന്നാണ്. ഈ വികൽപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, തന്നിൽ നിന്ന് വേറെ ഒരു വസ്തു ഉണ്ടായെന്നുള്ള പ്രതിനിധി തോന്നലാണ്. അങ്ങനെ തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെയില്ല, തന്നാൽ നിറയപ്പെട്ടിരിക്കുന്നു എല്ലാവരും. ഈ ദേശം ഒന്നുമില്ല, ദേശമൊക്കെ ഭാവന കൊണ്ട് നമ്മൾ ബോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ദേശം തന്നെയില്ല, കാലവും അങ്ങനെ തന്നെയാണ്. എന്തും നമ്മളിപ്പോ അറിയുന്നത് അറിവ് കൊണ്ടാണല്ലോ. ആ അറിവ് പ്രകാശിക്കുമ്പോഴേ ഒന്നിനെ അറിയുന്നുള്ളൂ എന്നർത്ഥം. ഞാൻ ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു, ഇതിനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ പറയുമ്പോൾ ആ വസ്തുക്കളൊക്കെ ആ അറിവിലാണ് പ്രകാശിക്കുന്നത്. മരുന്ന് പ്രകാശിക്കുമ്പോഴാണ് അതിനെ അറിയുന്നത് എന്നർത്ഥം. ആരും തന്നെയാണ് തന്റെ സ്വരൂപം. ശരീര മനോബുദ്ധി ഇന്ദ്രിയങ്ങളാകുന്ന ഗ്രഹണങ്ങളെ വിട്ടു കഴിയുമ്പോൾ എന്ത് ശേഷിക്കും? അറിവ് മാത്രമാണ് ശേഷിക്കുന്നത്. ആ അറിവ് തന്നെയാണ് ചൈതന്യം. ആ ചൈതന്യം തന്നെയാണ് ആത്മാവ്. തത്ത്വ ചിത്ത ആനന്ദം നിത്യം ശുദ്ധം മൂക്കണം ബുദ്ധം എന്നൊക്കെ ഏതൊന്നിനെ പറയുമ്പോൾ സത്താ മാത്രമായിരിക്കുന്ന വിജ്ഞാനം തന്നെയാണ്. ആ വിജ്ഞാനം കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഭേദിക്കപ്പെടുന്നില്ല. ഇപ്പൊ ഇന്നലത്തെ അറിവ് തന്നെയാണ് എന്നുള്ള ഒരാളെ ചൈതന്യമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ അറിവ് തന്നെയാണ് ഈ കൊല്ലം ഉള്ളത്. ഇത് തന്നെയാണ് അടുത്ത കൊല്ലം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ അറിവ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ തന്നെയാണ് അടുത്ത ജന്മത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഈ ശരീരത്തിലുള്ള അറിവ് തന്നെയാണ് മറ്റേ ശരീരത്തിലുള്ളത്. ഈ ദേശത്തുള്ള അറിവ് തന്നെയാണ് അന്യദേശങ്ങളിലുള്ളത്. ഇവിടെയുള്ള അറിവ് തന്നെയാണ് അമേരിക്കയുള്ളത്. അതുതന്നെയാണ് ബ്രഹ്മലോകത്തുള്ളത്. അതുതന്നെയാണ് വൈകുണ്ഠത്തിലുള്ളത്. അപ്പോ അഖണ്ഡമായിരിക്കുന്ന ഒരു അറിവ് ഇല്ലെങ്കിൽ ചൈതന്യം അറിവാണോ ചൈതന്യമോ ശക്തിയുമോ ഇനി എന്ന് പറഞ്ഞാലും ഇല്ല. അതായത് അറിവും ശക്തിയും ചൈതന്യവും വേദിയവും പ്രഭാവവും എല്ലാം എല്ലാം തന്നെയും ആ അജ്ഞാതമായിരിക്കുന്ന ഭരതത്വത്തിൽ നിന്നാണ് പ്രകാശിക്കുന്നത്. അതിൽ അതല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. ഇപ്പൊ സമുദ്രത്തിൽ സമുദ്രം അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. എന്നിൽ ഞാനല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല എന്നിരിക്കെ ഒന്ന് അത് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ മറ്റൊന്നും താമസിക്കും. അപ്പോ ഞാനല്ലാതെ മറ്റൊന്നുമില്ല എന്നിരിക്കെ വരുന്ന പറഞ്ഞു വന്നു വന്നിട്ടില്ല എന്നർത്ഥം. അതാണ് ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറയുന്നത്. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം എന്ന പോലെ അതിനൊരു ഉദാഹരണം പറയാം. കണ്ണാടിയിൽ എങ്ങനെയാ പട്ടണം കാണപ്പെടുന്നത്? കണ്ണാടിയോ പട്ടണമുണ്ടോ? കണ്ണാടിയിലെ ആ ഗ്ലാസ് മാത്രമേ ഉള്ളൂ, വേറെ അറിയുള്ളൂ. ആ സ്ഫടികത്തിലാണല്ലോ കാണുന്നത്. ആ സ്ഫടികം എന്താ പട്ടണമായിട്ടില്ല, പട്ടണം സ്ഫടികവുമായിട്ടില്ല. പിന്നെ അപ്പോ സ്ഫടികത്തിന് അല്ലെങ്കിൽ കണ്ണാടിക്ക് മൂന്ന് പ്രകാരത്തിനും അതില് ഉണ്ടായില്ല. എന്താ മൂന്ന് പ്രകാരം? വികാരം, വികല്പം പോലെ എന്താ പരിണാമം. ഈ മൂന്ന് പ്രകാരത്തിലും കണ്ണാടി പട്ടണമായിട്ടില്ല. എന്നിട്ടും കണ്ണാടിയിൽ പട്ടണത്തെ കാണുന്നു സ്പഷ്ടമായിട്ട് എന്നുള്ളതാണ്. ആ കാണലിനാണ് വിവർത്തം. അപ്പൊ വിവർത്ത സ്വരൂപേണിയാണ് കണ്ടത്. ഇതുപോലെ തന്നിലുള്ളതായ വിവർത്ത ഭാവമാണ്. എന്താ വിവർത്തം എന്ന് പറഞ്ഞാല് ഭ്രമം കൊണ്ട് ഒരു വസ്തുവിൽ ആ വസ്തുവിനെ മറന്ന് മറ്റൊന്നും എന്ന് തോന്നും. കയറിൽ കയറിന്റെ ഭാവത്തെ മറന്നിട്ട് പാമ്പിനെ തോന്നും. ഈ കയറ് പാമ്പാകുന്നില്ല, പാമ്പവിടെ ഉണ്ടാകുന്നില്ല, വന്നിട്ടില്ല. പാമ്പിന്റെ ഒരു പ്രതിജീവിയില്ല. കയറ് തന്നെ പാമ്പായി മാറിയിട്ടുമില്ല. എന്നിട്ടും പാമ്പിന്റെ പ്രതീതി ഉണ്ടാവുന്നു. കയറിന്റെ വിസ്മൃതി ഉണ്ടാവും. കയറിന്റെ വിസ്മൃതിയാണ് പാമ്പിന്റെ പ്രതീതിക്ക് ഇരിക്കും. കയറൊന്നുമല്ലാണ്. ഇതുപോലെ ആത്മവിസ്മൃതിയാണ് പ്രപഞ്ച പ്രതീതിക്ക് ഹേതുവായിട്ടിരിക്കുന്നത്. ആത്മാവിന്റെ സ്മൃതി എപ്പോഴും ഉണ്ടാവുമ്പോ പ്രപഞ്ചത്തിന്റെ അനുഭൂതി അപ്പോൾ ഇല്ലാതെ ഉണ്ടായിട്ടിരിക്കുന്നു. പ്രപഞ്ചാനുഭവം ഉണ്ടാവുമ്പോൾ ഈ ആത്മാവിന്റെ അനുഭവത്തില്ല. പ്രപഞ്ചത്തെ അറിയുന്ന സമയത്ത് ആത്മാവിന്റെ അറിവോ അനുഭവമോ ഒരാൾക്കില്ല. ഇതുപോലെ ആത്മാവിന്റെ അറിവോ അനുഭവം ഉണ്ടാവുമ്പോൾ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പൊ പ്രപഞ്ചവും ആത്മാവും ഈ ഇപ്പൊ ദ്രഷ്ടാവും ദൃശ്യവുമാണല്ലോ. ഇത് ഇത് രണ്ടും രണ്ടല്ല എന്നുള്ളിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാ ഏതാ സത്യമായിട്ടുള്ളത്? ആ ദ്രഷ്ടാവുള്ളത്, ദൃശ്യമുള്ളത്, ആത്മാവുള്ളത് അല്ലെങ്കിൽ അനാത്മാവുള്ളത് എന്ന് വീക്ഷിക്കുന്ന സമയത്ത് ആ ആത്മാവിന്റെ അനുഭവം വന്നു കഴിഞ്ഞ ഒരാളൊക്കെ അനാത്മാവ് പിന്നീട് പ്രകാശിക്കുന്നു. ആത്മപ്രകാശം തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് ആത്മാവ് സത്യമാണ്. അനാത്മാവ് ഉണ്ടാവുക, ഇല്ലാതെ ഉണ്ടാവുകയില്ല, നശിക്കുക, ക്ഷയിക്കുക, രൂപാന്തരപ്പെടുക ചെയ്യുന്നില്ല. സദ്ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കൊക്കെ ഉണ്ട് പറയും. ഉണ്ടാവുക, നിലനിൽക്കുക, ക്ഷയിക്കുക, വർദ്ധിക്കുക, രൂപാന്തരപ്പെടുക, നശിക്കുക. ഈ ആറ് ഭാവങ്ങൾ അനാത്മവസ്തുക്കൾക്കേ ഉള്ളൂ. അങ്ങനെയുള്ള അനാത്മവസ്തുവിന്റെ സമാഹാരമാണ് പ്രപഞ്ചം എന്ന് ആത്മബോധം ഉണ്ടാവുമ്പോൾ പ്രബോധ സമയേ പ്രതിജ്ഞയായത്. പ്രബോധ സമയത്ത് ബോധിക്കാനിടയായിരുന്നു. ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യന് ആത്മനി. ആ നിജാന്തർഗതമായി ദർപ്പണ ദൃശ്യ നഗരീതുല്യമാകും വണ്ണം തന്നിൽ തന്നെ യാതൊരു പ്രപഞ്ചത്തെ കാണുന്നുവോ അത് യഥാനിദ്രയാ. സ്വപ്നാവസ്ഥയിൽ എങ്ങനെയാണോ പുറത്തുള്ളതിനെ അകത്ത് കാണുന്നത്, ഇതുപോലെ ജാഗ്രതയിൽ അകത്തുള്ളതിനെ പുറത്ത് കാണുന്നു എന്നുള്ളതായ ഭ്രമം ഉണ്ടാവല് മാത്രമാണ് വാസ്തവത്തില്. ഇതിനെ അങ്ങനെ സംഭവിക്കില്ല. ഇത് പ്രബോധ സമയത്തിൽ ഒരാൾക്ക് ബോധ്യമാവും. പ്രബോധം വെച്ചാൽ ഉണരുക. ഉണർവ് ഉണ്ടാവുമ്പോൾ ഇത് ബോധ്യമാവും. എന്താ ഉണർവ്? ഈ മായാസ്വപ്നത്തിൽ നിന്നുള്ള ഉണർവാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന
1: മൂന്നവസ്ഥകൾ കൂടിച്ചേർന്നതിനെയാണ് മായാസ്വപ്നം എന്ന് പറയുന്നത്. ഈ മായാസ്വപ്നത്തിൽ നിന്ന് ഒരാൾ ഉണരുന്നു വെച്ചോളൂ, അപ്പോ പ്രപഞ്ചം എന്നുള്ള ഒന്നില്ല, അത് ഉണ്ടെന്ന് തോന്നിയപ്പോഴും തന്നിൽ തന്നെയാണ് കാണപ്പെട്ടത്. തന്നിൽ നിന്ന് അന്യമായിട്ട് ഒരു പ്രപഞ്ചമോ അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നും ഇല്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല എന്ന ബോധ്യമായിട്ട് സംഭവിക്കാറുണ്ട്. എങ്ങനെയാണ് പ്രതീതി ഉണ്ടായത്? അതിനാണ് ഈ വിവർത്തം എന്ന് പറഞ്ഞത്. അപ്പോ ഈശ്വരെ മണ്ണ് കൊണ്ട് ഘടം ഉണ്ടാക്കി തരുന്നു. അപ്പൊ ഘടം മണ്ണല്ല, ഈ മണ്ണൊരിക്കലും ഘടമായിട്ടില്ല, ഈ ഘടം എന്നുള്ളത് പ്രതീതി മാത്രമാണ്. പക്ഷെ ആ പ്രതീതി എവിടെയാണ്? മണ്ണില. മണ്ണ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പ്രതീതി ഉണ്ടാവുന്നത്. മണ്ണിനെ നീക്കിയാലോ ഘടം ഉണ്ടാവില്ല. ഈ സമ്പ്രദായത്തിനാണ് വികാരം എന്ന് പറയും. അപ്പൊ മണ്ണോട് കൂടിയിട്ട് ഈ വസ്തുവിനെ, അതായത് ബോധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുവിനെ അതിന്റെ മൂലതത്വത്തോടുകൂടി ബോധിക്കുന്നതിന് വികാരം പറയും. ഇപ്പോ സ്വർണത്തെ വളയായിട്ട് കാണുന്നു വെച്ചോളൂ, സ്വർണം ഉണ്ടാവണം എന്നാലേ വളയും കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അർത്ഥം. സ്വർണം ഇല്ലാതെ വള കാണാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ വസ്തുക്കളെ തന്നെ അന്യഥാസ്വരൂപത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനാണ് വികാരം പറയുന്നത്. അപ്പൊ വള എന്ന് പറഞ്ഞത് എന്താണ്? സ്വർണത്തിന്റെ വികാരമാണ്. ഘടം എന്ന് പറയുന്നത് മണ്ണിന്റെ വികാരമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. മനസ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മ പഞ്ചഭൂതങ്ങളുടെ വികാരമാണ്. ഇതൊക്കെ വികാര സ്വരൂപങ്ങളാണ്. ഈ വികാരം പോലെയല്ല ഈ ആ വിവർത്തം. ആ മൂലവസ്തു ഇല്ലാതെ കണ്ട വസ്തു സ്വരൂപത്തെ പ്രകാരം ഇതാണ് വിവർത്തം. മൂലവസ്തു ആവശ്യമില്ല. ഇതിലേക്ക് വെയിലത്തേക്ക് നോക്കുന്ന സമയത്ത് എങ്ങനെയാണോ വെള്ളം കാണുന്നത്, ഈ ജലത്തെ കാണുന്നത്, അവിടെ ആ ജലത്തിന്റെ പ്രതീതിക്ക് ആസ്ത്രത്തിലെ ജലത്തിന്റെ ഒന്നുമില്ല അവിടെ, യാതൊരു തരത്തിലുള്ള സുഖത്വത്വ പ്രതീതിയില്ല. എന്നിട്ടും ജലം നമുക്ക് അനുഭവമായിരിക്കുന്നു. ഇതുപോലെ ആ കയറിലുള്ള പാമ്പുണ്ടല്ലോ, കയറിന്റെയോ മറ്റൊന്നിന്റെയോ അനുഭവം ഇല്ലാതെ കണ്ട് പാമ്പ് മാത്രമായിട്ട് കാണപ്പെടുന്നു. ഇത് മനസ്സിലെ വാസനയല്ലാതെ കണ്ട് വേറെ ലാഭമൊന്നും ആവാനില്ല. ഇതുപോലെ പദാർത്ഥം ഇല്ലാതെ കണ്ട് ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് പ്രപഞ്ചമായി തീരുന്നില്ല. പിന്നെ ആത്മാവ് പ്രപഞ്ച ആകാരമായി തീരുക, അതും ഉണ്ടാവുന്നില്ല. അപ്പോ ആത്മാവിന്റെ വികാരമല്ല പ്രപഞ്ചം, ആത്മാവിന്റെ പരിണാമമല്ല പ്രപഞ്ചം. പിന്നെന്താ? ആ ആത്മാവിലുള്ളതായ വികല്പം, വികല്പം മാത്രമാണ്. ആ വികല്പം ഇതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത് അർത്ഥം. വിവർത്തം ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുന്നതാണ് അർത്ഥം. ആ ഒന്നിനെ മറ്റൊന്നായിട്ട് തോന്നുമ്പോൾ ആ ഒന്നായി മറ്റൊന്നായി തീരണ്ട തീരണ്ട. കയറിനെ പാമ്പായിട്ട് തോന്നുമ്പോ കയറ് പാമ്പാവുന്നില്ല, ഈ പാമ്പ് അവിടെ വരും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇതുപോലെ ആത്മാവിന് പ്രപഞ്ചാകാരമായിട്ട് അല്ലെങ്കിൽ ശരീരമായിട്ട് തോന്നുന്നു. വാസ്തവത്തിന് ഈ ശരീരത്തെ അറിയുന്ന ആളാണ് ഞാൻ. ആത്മാവാണ് എന്ന് ബോധിക്കുമ്പോൾ താൻ ശരീരമല്ല, ഈ ശരീരത്തെ ഞാൻ അറിയുന്നു. എന്റെ ദൃശ്യമാണ് ശരീരം, ഞാൻ മനസ്സല്ല, മനസ്സിന്റെ ദൃശ്യമാണ്. ഇതുപോലെ എന്റെ വീട്, കുടുംബം, കാര്യ മക്കള് തുടങ്ങിയതൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങളായി അറിയുന്ന വസ്തുക്കൾ ദ്രഷ്ടാവായി തീരുക എന്നുള്ളത് സംഭാവ്യമല്ല. അതുപോലെയാണ് വിശ്വം ദർപ്പണ ദൃശ്യമാണെന്ന് കരിയുന്നത്. ഇങ്ങനെയാണ് ദർപ്പണത്തിൽ ദൃശ്യമാനമായിരിക്കുന്ന കരി എന്ന് പറഞ്ഞത്. കണ്ണാടിയിൽ കാണപ്പെടുന്നതായ പട്ടണം, കണ്ണാടി ഒരിക്കലും പട്ടണമായിട്ടില്ല. ഈ കണ്ണാടിയിൽ പട്ടണത്തിന്റെ പ്രതീതി ഉണ്ടായിട്ടുമില്ല. ഈ കണ്ണാടിയിൽ ഒരു പ്രകാരത്തിലുള്ള പ്രപഞ്ച വസ്തുക്കളുടെ ഭാവവും ഉണ്ടായില്ല. എന്നിട്ടും വെറുതെ തോന്നുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ആ തോന്നല് കൊണ്ട് എന്തെന്താ, കണ്ണാടി മറയപ്പെടും, ആ ഗ്ലാസ് മറയപ്പെടുന്നു എന്നർത്ഥം. അതിനെ ശരിയായിട്ട് കാണാൻ കഴിയില്ല. പട്ടണത്തിന്റെ അഭിമുഖമായി പിടിക്കുന്നതായ സമയത്ത് ആ പട്ടണം മുഴുവനെ കണ്ണാടിയിൽ പ്രകാശം, അല്ലെങ്കിൽ കണ്ണാടിയിൽ പട്ടണത്തിന്റെ ആ രൂപം വരയ്ക്കുന്ന സമയത്ത് മുഴുവൻ പ്രപഞ്ചം അതിൽ കാണുന്നു. പട്ടണം അവിടെ ഉണ്ടാവുകയില്ലെങ്കിൽ കണ്ണാടി കണ്ണാടി പട്ടണമായി തീരെ കണ്ണാടി കൊണ്ട് പട്ടണത്തിന്റെ രൂപത്തെ ആക്കി തീർക്കി. ഇതൊന്നും ചെയ്തിട്ടില്ല, വെറുതെ തോന്നുക മാത്രമാണ് ഉണ്ടായത് എന്നർത്ഥം. ആ തോന്നലിനുള്ള തോന്നലിനെയാണ് ഈ വിവർത്തം പറയുന്നത്. അതാ തോന്നലിന് എന്താ ഹേതു? ഈശ്വരന്റെ അജ്ഞാനം മാത്രമാണ്, മൂലവസ്തുവിന്റെ അറിവില്ലായ്മ മാത്രമാണ്. എപ്പോ മൂലവസ്തുവിനെ അറിയുന്നു, അപ്പോ പ്രതീതി മാത്രമായിരിക്കുന്ന ഈ കൽപ്പിത വസ്തു അല്ലെങ്കിൽ വികല്പം ഇല്ലാതെ ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. വികല്പാണ് ശരിയോ? വികല്പ മാത്രമാണ്. വികല്പം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നിന്റെ തോന്നലിനെ അല്ലെങ്കിൽ ഭാവനയാണ് വികല്പം എന്ന് പറയുന്നത്. ഇതുമാതിരി ദ്രഷ്ടാവായിരിക്കുന്ന തന്നെ മറന്ന് ഇല്ലാത്തതായ ദൃശ്യത്തെ സത്യമായിട്ട് ബോധിക്കുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യം എവിടുന്നുണ്ടായി ചോദിച്ചാൽ തന്നിലുള്ളതായ വാസനാവിലാസങ്ങൾക്ക് മാത്രം ഉണ്ടായതാണ്. അതുകൊണ്ട് വേറെ ഒരു പ്രകാരത്തിൽ ഉണ്ടായിട്ടില്ല. ഈ വാസന ഉണ്ടായതില്ല എന്ന് വെച്ചോളും ഞാനുണ്ടാവില്ല. ഇപ്പോഴും തന്നെ ബോധിക്കുന്നു വിചാരിച്ചോളും, അപ്പോ ഈ വികല്പം ഉണ്ടാവാൻ പോകുന്നില്ല എന്നിട്ട്. അന്യപ്രതീതിയാണ് വികല്പം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സങ്കല്പം വികല്പം ഈ രണ്ടാണ് മനുഷ്യന്റെ മോക്ഷമായുള്ള സ്വരൂപം. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതിനെ ഉണ്ടെന്ന് വിചാരിക്കലാണ്. ഈ വിചാരിക്കുമ്പോഴും ചെയ്യാതെന്നിട്ട് കാണപ്പെടും, അതാണ് വികല്പം. അത്ര വികല്പം എന്ന് പറഞ്ഞത് ആ വികല്പ സ്വരൂപമായിട്ട് ജഗത്തിനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മിഥ്യാനുഭവത്തിലുള്ളതായ ഹേതു. ആ മിഥ്യാനുഭവമാണ് എല്ലാം എന്നതാണ്. അതിൽ അല്പമെങ്കിലും സത്യത്വമില്ല, അല്പം പോലും സത്യത്വമില്ല. ഇതാണ് ഇപ്പൊ ജനന മരണങ്ങളൊക്കെ ഉണ്ടാവും. ആരനുഭവിക്കുന്നു? ആത്മാവ് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോ ചെയ്യുന്നില്ല. അവിടെയാണ് ആത്മാവ് ജനന മരണങ്ങൾ ഇല്ലെങ്കിൽ ആരനുഭവിക്കുന്നത്? അപ്പോ ഒരു കല്പന കൂടാണ്ട് കഴിയില്ലയാണ്. ആ കല്പനയാണ് ജീവൻ എന്ന് പറയുന്നത്. സത്യത്തിന് മൂന്ന് സ്വരൂപമുണ്ട്: വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം, പ്രാതിഭാസിക സത്യം. ഇതിൽ വ്യാവഹാരിക സത്യമാണ് ഈ ജനന മരണങ്ങൾ ഇവിടെ പ്രത്യക്ഷത്തിൽ പ്രകാശിക്കുന്നത്. അപ്പോ അതിനൊരു ഡോക്ടറാവ് അല്ലെങ്കിൽ ഒരു കർത്താവുണ്ടാവില്ല. ആരാ ജനിക്കുന്നത്, ആരാ മരിക്കുന്നത്, ആരാ ജന്മമൃത്യുക്കളെ അനുഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കർത്താവ് അല്ലെങ്കിൽ ഡോക്ടറാവ് അതിന് ഉണ്ടാവാണ്ടായിരിക്കും. അത് വ്യവഹാരം മാത്രമാണ് അല്ലാണ്ട് പരമാർത്ഥം. വ്യവഹാരം മാത്രമായിരിക്കുന്ന കർത്തൃഭോക്തൃ സ്വരൂപനായിട്ട് ഒരു വസ്തുവിനെ കൽപ്പിക്കാതെ കഴിയില്ല. ആ കൽപ്പനയാണ് ജീവൻ. ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് പാരമാർത്ഥിക സത്യമാണ്. അതുപോലെ തന്നെ ജീവൻ വ്യാവഹാരിക സത്യമാണ്, പ്രാതിഭാസിക സത്യമാണ് ഈ പ്രപഞ്ചം. മതം വികല്പ സ്വരൂപമായിരിക്കുന്ന പ്രപഞ്ചം അത് കണ്ടിട്ട് ജനന മരണങ്ങൾ അനുഭവിക്കുന്നു. ആരനുഭവിക്കുന്നു? ഞാൻ അനുഭവിക്കുന്നു. ഞാൻ അനേകം കർമ്മം ചെയ്തു. എന്നാ എന്റെ കർമ്മങ്ങളൊക്കെ ഉടനെ നശിച്ചോഞ്ഞ അങ്ങനെ കർമ്മം ചെയ്ത് ഈ പുതിയ പുതിയ ജന്മമൃത്യുക്കളെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു ബോധിക്കുന്നു. ഈ ബോധിക്കുന്നത് ആരാണ്? ഈ വിദ്യയായിരിക്കുന്ന ജീവൻ തന്നെയാണ്. അതിന്റെ ആത്മാവല്ലാണ്. ആ ആത്മാവിന്റെ തന്നെ പ്രതിബിംബം ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികളോട് ചേരുമ്പോഴാണ് അഹങ്കാര സ്വരൂപമായിരിക്കുന്ന ജീവനായിരിക്കുന്നത്. അങ്ങനെ ആ അഹങ്കാരം നീങ്ങിയാൽ തന്നെ ഗ്രായണ ജീവിതം കുറഞ്ഞു കുറഞ്ഞില്ലാതുണ്ടായിരുന്നു, യോഗാവും ഇല്ലാതുണ്ടാവും. അപ്പൊ ഞാനില്ല എന്ന് ബോധ്യമായാൽ പിന്നെ ആരാ ജനിക്കുന്നത്? ഞാനാണല്ലോ ജനിച്ചത്, എനിക്കാണല്ലോ ജീവിതം, ഞാനാണല്ലോ ജീവിക്കുന്നത്, ഞാനാണോ മരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ശരീരമായിട്ടും ഏതിനെ കുറിച്ച് പറയുന്നു? അപ്പൊ അതാണ് താൻ ബോധിക്കും. ശരീരത്തെയും മനസ്സിനെയും ഇന്ദ്രിയത്തെയും ആത്മാവിനെയും ഒക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഈ ശരീരമാണോ? ശരീരം ഉണ്ടായതല്ലേ? ഇനി മനസ്സാണോ? മനസ്സ് ചിലപ്പോൾ ഉണ്ടാവുകയില്ല, ഉണ്ടാവുകയും ചെയ്യുന്നില്ലേ? ബുദ്ധിയാണോ? ബുദ്ധിക്ക് ക്ഷയവത്തികളും അല്ലെങ്കിൽ ജ്ഞാനജ്ഞാനങ്ങളും ഒക്കെ ഇല്ലേ? അത് ശരിയാണ്, ഞാൻ ഒന്നുമില്ല, ഞാൻ ആത്മാവാണ്. അപ്പൊ പറയാറ ആത്മാവല്ല ഇന്ന് ആരെ പറഞ്ഞത്? എന്തിനാ പിന്നെ ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ ഇരിക്കുന്നത്? അതാ മായാവിലാസം കൊണ്ട് തന്നെ അറിയാനുള്ള അവസരം എത്രയോ പ്രാവശ്യം കിട്ടിയെന്ന് വെച്ചോളൂ. ഞാൻ ആത്മാവാണ്, ശരീരാദികളല്ല എന്ന് ബോധ്യമായാലും ആത്മാവായിട്ടിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കഴിയാത്തതല്ല ആത്മാവിന് ഈ പറ്റി നിൽക്കുന്നു എന്ന് തോന്നപ്പെടുന്ന മായയുടെ വിലാസം എന്താണ്? അപ്പൊ ആ മായാവിലാസം ഇതുവരെ ഉണ്ടോ? അതുവരെ സത്യത്തെ അറിഞ്ഞാലും അസത്യമില്ല. കയറാണെന്ന് അറിഞ്ഞാലും പാമ്പില്ലാതെന്നുണ്ടാവില്ല. ഒന്നാം ബുദ്ധിമുട്ടായില്ലേ? അതാണ് സ്വഭാവം. നഷ്ടം അങ്ങനെയുള്ള ഈ വികല്പ സ്വരൂപമായി തന്നിൽ തന്നെ കുട്ടിപ്പറ്റി നിൽക്കുന്നു ഈ പ്രപഞ്ചം. ഇതാണ് ആത്മബോധം കൊണ്ടേ ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ഏതുവരെ ആത്മബോധം ഇല്ലയോ അതുവരെയും ഇത് സത്യമാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നാളാണ്, ഇന്ന വ്യക്തിയാണ്, ഇപ്പൊ ജനിച്ചു, ഇത്ര വയസ്സായി, ഇന്ന ഇങ്ങനെ ബോധിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ജീവന് മൂന്ന് കരണങ്ങൾ മുഖ്യമായിട്ട്. ആ മൂന്ന് കരണങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിച്ചാൽ അതിനെ പ്രവേശിക്കുകയും വിട്ടുപോവുകയും ചെയ്യുന്നതായ മൂന്ന് സന്ദർഭങ്ങൾ. ആ സന്ദർഭങ്ങളിലാണ് ഈ പ്രപഞ്ചത്തെ വിഭിന്ന ഭാവത്തിൽ അനുഭവിക്കുന്നത്. ജാഗ്രത, സ്വപ്നം, സുസ്വപ്നം. ജാഗ്രതയിൽ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നോക്കുന്നു. അപ്പോഴാണ് ഈ സ്ഥൂല പ്രപഞ്ചത്തെ തന്നിൽ നിന്ന് വെളിയിലായിട്ട് കാണുന്നത്. സ്വപ്നത്തിൽ മനസ്സ് വൃത്തിയാക്കി നോക്കുന്നു. അപ്പോഴാണ് ഈ സൂക്ഷ്മ വസ്തു സ്വരൂപേണ അതന്നെ തന്നെ അകത്തായിട്ട് കാണുന്ന ഈ പ്രപഞ്ചത്തിൽ മൂന്നാമത് സുഷുപ്തി നോക്കും. ഈ ബുദ്ധിയോട് ചേർന്ന് നോക്കുന്നു. ബുദ്ധി അവിദ്യാസ്വരൂപിണിയാണ്, ഒന്നും അറിയായ്മയാകുന്ന അജ്ഞാനത്തെ അനുഭവിക്കുന്നു. ഇതാണ് ജീവന്റെ മൂന്ന് ഭാഗം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആത്മാവിന് ഈ മൂന്നവസ്ഥയുമില്ല. മൂന്നവസ്ഥയില്ലാത്തതുകൊണ്ട് ആത്മാവിൽ പ്രപഞ്ചത്തിന്റെ ഒട്ടലോകത്തിലോ അതിനാശ്രയമായി നിൽക്കുന്ന ഗുണങ്ങളുടെയോ ഗുണാത്മികയായി നിൽക്കുന്ന മായയുടെയോ യാതൊരു ഭാവവുമില്ല. മായ എന്ന് പിന്നെ എന്താണ് പ്രകൃതി രണ്ട് ശബ്ദങ്ങൾ കേട്ടില്ലേ? എന്താണ് വിഷമഭാവവും സാമ്യഭാവവും രണ്ട് ഭാവം. വിഷമഭാവത്തിലാണ് ഈ പ്രപഞ്ച സൃഷ്ടിയൊക്കെ ഉണ്ടായിട്ടിരുന്നത്. സമഭാവത്തിൽ മായ മാത്രമായിട്ട് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ, അവിദ്യ മാത്രമായിട്ട് നിൽക്കുന്നു പറയുന്നുണ്ട്. വിഷമഭാവം വരുന്നത് രജസ്തമസ്വരത്തിലാണ്. അപ്പൊ മായയ്ക്ക് വിഷമഭാവം വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാവുന്നത്. അപ്പോഴാണ് സ്ഥൂല സൂക്ഷ്മ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ഇപ്പൊ ഓരോ ദിവസവും കാണുന്നതായ പ്രപഞ്ചം വേറെയല്ല, ഒന്നു തന്നെയാണ് എന്ന് നാം ബോധിച്ചാലും ഓരോ ദിവസവും ഞാനെന്ന് അഭിമാനിക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ ശരീരം വന്നാൽ ഇത് മാറുന്നില്ല. ശരി, പക്ഷെ മാറുന്നില്ലെങ്കിൽ കൂടിയും ഈ വിഷമഭാവം വിടുമ്പോൾ രജസ്തമസുകളെ വിടുമ്പോൾ, അതായത് ഈ രജസ്തമസുകളുടെ ഭാവമാണ് ജാഗ്രത സ്വപ്നങ്ങൾ എന്നർത്ഥം. തമസ്സല്ലേ സുസുപ്രിയയുടെ ഗാഠതമസ്സാണ് എന്നർത്ഥം. വെറും തമസ് മാത്രമാണ്. ഈ ആ തമസ്സും രജസ്സും കൂടി ചേർന്നുള്ള സത്വമാണ് ജാഗ്രത അവസ്ഥ. രജപ്രധാനമാണ് സ്വപ്നാവസ്ഥ. അപ്പൊ അതിലെ എന്താ ഈ മൂന്ന് ഭാവങ്ങളെ മാറി മാറി അനുഭവിക്കുന്നു. ഇതിൽ സമഭാവം മാത്രമായിരിക്കുന്ന മായയായിട്ട് നിൽക്കുന്നു വിഷമഭാവത്തോടുകൂടി ഗുണങ്ങളെ വികസിച്ച് ഈ ഗുണങ്ങളുടെ വൃത്തികളെ പ്രകടമാക്കി തീർക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ നട്ടം. ഇത് രണ്ടും ചെയ്യുന്നത് കർത്താവും ഭോക്താവും എന്ന് അഭിമാനിക്കുന്ന ജീവനാണ്. ആ ജീവത്വം സത്യമാണോ അല്ല, ഈ പ്രപഞ്ചം എങ്ങനെ അസത്യമാണോ, ഇതുപോലെ ജീവത്വവും അസത്യമാണ്. പക്ഷെ അസത്യമാണെങ്കിലും ഇന്ന് അനുഭവിക്കുന്ന അനുഭവങ്ങളൊക്കെ അതാത് ചലനങ്ങളുടെ വൃത്തികളാണ്. ഇപ്പോ വിശപ്പുണ്ട്, ദാഹമുണ്ട്, വേദനയുണ്ട്, ദ്വേഷമുണ്ട്, ഇതൊക്കെ നിങ്ങൾ ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്നു. ജാഗ്രത അവസ്ഥ ഉറ്റാലി അനുഭവമില്ല. അപ്പോ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ജീവൻ ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. ഇന്ദ്രിയങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ ഈ ശരീരത്തിൽ തന്നെയാണ് കൂടി നിൽക്കുന്നതുകൊണ്ട് ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ശാരീരികങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളും ഈ പ്രപഞ്ചാനുഭവങ്ങളും സ്ഥൂല പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. ശരീരത്തെ വിട്ട് സൂക്ഷ്മ ശരീരത്തോടെ അല്ലെങ്കിൽ മനസ്സോട് ചേർന്ന് നിൽക്കുമ്പോൾ മാനസികങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ആരോഗ്യം ഉണ്ടാകുന്നത്. ഈ രണ്ടിനെയും വിട്ട് കഴിഞ്ഞാൽ അവിദ്യ മാത്രമായി തീരുന്നു. അപ്പോ ആ വിദ്യാമയമായിരിക്കുന്ന അത് ഗുണങ്ങളുടെ ചർച്ച കൊണ്ട് അനേകം നാനാത്വങ്ങളോടുകൂടിയതായി തീരുന്നു സ്വപ്നത്തിലും ജാഗ്രതത്തിലും നട്ടം. ഇങ്ങനെയുള്ള ഈ മൂന്ന് ഭാവങ്ങൾ സത്യമാണ് എന്ന വിശ്വാസം കൊണ്ട് കഴിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ഈ വിശ്വസിക്കാൻ എന്താ കാരണം? തന്റെ അവിദ്യയോടുകൂടി ചേർന്നതായ മനസ്സ് അല്ലെങ്കിൽ അവിദ്യാമയമായിരിക്കുന്ന ഈ അന്ധക്കരണം തന്നെയാണ് കാരണം എന്നുള്ളതുമല്ല. ആ അന്ധക്കരണം ലയിക്കുന്നു വിചാരിച്ചോളൂ, അഹങ്കാരം ലയിക്കുന്നു വിചാരിച്ചോളൂ, എന്നാൽ തന്നെ പ്രപഞ്ചാനുഭവം തീരെ ഇല്ലാതെ ഉണ്ടായി ചെയ്യുന്നത്. പക്ഷെ അത് ലയിക്കണ്ടേ? ലയിച്ചില്ല. അതുകൊണ്ട് സത്യമാണ് എന്നുള്ള വിശ്വാസം കഴിഞ്ഞു കൊണ്ടാണ് ചെയ്യുക എല്ലാവരും. ഇത് തന്നിൽ തന്നെയുള്ളതാണ്, അജ്ഞാനമാണ് തന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് ഗുണങ്ങളോട് ചേരുന്ന സമയത്ത് പല സ്വരൂപങ്ങളായി തീരുകയാണ്. അങ്ങനെ പല സ്വരൂപങ്ങളായി തന്നിരിക്കുന്ന ആ അജ്ഞാനം നീങ്ങുന്ന സമയത്ത് അയാളെ മുക്തനായി പോകുന്നു. മുക്തൻ എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്ന എന്തിൽ നിന്ന്? എതിലാ കുടുങ്ങിയത്? അതിൽ നിന്നാണല്ലോ വിട്ടുപോകുന്നത്. ആ കുടുങ്ങിയത് എന്തിലാണ്? അജ്ഞാനത്തോടാണ്. ആ അജ്ഞാനത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ജ്ഞാന സമ്പാദിക്കും. അപ്പൊ മുക്തനായിരുന്നു. അപ്പൊ ഈ ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പരമാർത്ഥങ്ങളാണോ അവിടെ അർത്ഥം? അതുമല്ല. ബന്ധമോക്ഷങ്ങൾ പരമാർത്ഥങ്ങളല്ല, മായാമയങ്ങളാണ്. മായയെ അതിവർത്തിക്കുമ്പോൾ ആരും ബദ്ധനായിട്ടില്ല, മുക്തനാവേണ്ടതില്ല. ഈ പക്ഷേ ബദ്ധനായി എന്നുള്ള അനുഭവം ഉള്ളപ്പോൾ ഇത് മുക്തിക്ക് വേണ്ടി പ്രയത്നം ചെയ്യണം, മുക്തനായി തീരണം എന്നുള്ള അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാവുന്നു. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ സത്യമല്ല. ബദ്ധോ മുക്തയിനി വ്യാഖ്യാ ഗുണതോ മേന്ന വസ്തുത, ഗുണഭാവങ്ങളുടെ ചേർച്ച കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ ബദ്ധനായി മുക്തനായി എന്നുള്ളതായ അവസ്ഥ. ഈ വിദ്യാനുഭവം കൊണ്ട് മുക്തനായതും അവിദ്യാനുഭവം കൊണ്ട് ബദ്ധനായി എന്നുള്ളതായ അനുഭവം വിഭോസിക്കുന്നു ഈ ജീവൻ. ഇത്രയുള്ളൂ. ബന്ധമോക്ഷങ്ങൾ വാസ്തവത്തിൽ പാരമാർത്ഥികങ്ങളല്ല, ഉണ്ടാവുന്നില്ല. ആ ബന്ധ പരാമർശങ്ങൾ കൂടി വിചാരങ്ങളായി ചെയ്യുന്നു.
2: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Brahma Sutra in Malayalam, presented by Professor Balakrishna Nayak.
4: എല്ലാവർക്കും എന്റെ പ്രണാമം. ഉപനിഷത്ത് സത്യമായ ബ്രഹ്മത്തെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മത്തെ വ്യക്തമാക്കുന്ന സൂത്രം, അത് ഉപനിഷത്തുക്കളെ ആസ്പദമാക്കി. ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രം ഇങ്ങനെയാണ്: അഥാതോ ബ്രഹ്മജിജ്ഞാസ. അഥ ബ്രഹ്മജിജ്ഞാസ എന്ന മൂന്ന് പദങ്ങൾ ഉൾപ്പെട്ടതാണ്. അഥ ഇനി, അതഹ അതുകൊണ്ട്, ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് സൂത്രത്തിൻ്റെ ശബ്ദങ്ങളുടെ അർത്ഥം. വളരെ വിശദമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. നാല് സൂത്രം 5 ദിവസം അരമണിക്കൂർ ചർച്ച കൊണ്ട് നമുക്ക് ഏതാണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഥ ഇനി, അഥ അതുകൊണ്ട്, ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. അഥ എന്ന് വെച്ചാൽ എന്താ? ഒരു 3-4 കാര്യങ്ങൾ അഭ്യസിച്ചുറപ്പിച്ചതിന് ശേഷം എന്നാണ് ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സാധന ചതുഷ്ടയം എന്ന് പറയും. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിത്യാനിത്യ വസ്തുവിവേകം, നിത്യമേത് അനിത്യമേത് ഈ ജഗത്തിൽ, അത് ഒന്ന് വേർതിരിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ബ്രഹ്മത്തെ അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ, ബോധം ജഡം, ബോധം നിത്യം, ജഡം അനിത്യം. ബ്രഹ്മം നിത്യം, കർമ്മം അനിത്യം. അതാണ് നിത്യ അനിത്യ വസ്തു വിവേകം. അത് കഴിഞ്ഞാൽ നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര അർത്ഥഭോഗവിരാഗം. ഇവിടെയും പരലോകത്തും ഭൗതിക സുഖം അനുഭവിക്കണം എന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നും മനസ്സ് പിന്തിരിയണം. അതിയായ ഭൗതിക സുഖമനുഭവിക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ ബ്രഹ്മത്തെ അന്വേഷിക്കാൻ പറ്റില്ല. ഇഹാമുത്രാർത്ഥഭോഗവിരാഗം ശമദമാദിഷക്കസമ്പത്തി ശമം ദമം ഉപരതി തിതിക്ഷ ശ്രദ്ധ സമാധാനം. ഇതാറെണ്ണവും ഒന്ന് ശീലിച്ചുറപ്പിക്കണം. ശമം മനസ്സിന്റെ അടക്കം, ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഉപരതി വൈദിക കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറയുന്ന കർമ്മങ്ങളിൽ നിന്നൊക്കെ മനസ്സൊന്ന് പിന്തിരിയണം. തിതിക്ഷ ഏത് ദുഃഖവും ശാന്തമായി സഹിക്കാൻ ശീലിക്കണം. സമാധാനം മനസ്സിന് ഏകാഗ്രത ഉള്ള ശ്രദ്ധ കഴിഞ്ഞ് സമാധാനം. ഗുരുവിലും ഈശ്വരനിലും വിശ്വാസം വേണം. പിന്നെ സമാധാനം, ഏകാഗ്രത. ഇതാണ് ശമദമാദി ഷക്ക സമ്പത്തി. അപ്പോൾ ഇത് ശീലിക്കണം. അത് കഴിഞ്ഞ് 4-ാമത്തേതാണ് മുമുക്ഷുത്വം. ദുഃഖമോചനം എനിക്കുണ്ടാവണം എന്ന ഗാഢമായ ആഗ്രഹം. ദുഃഖമോചനമാണ് മോക്ഷം. മോക്ഷം പരലോകത്തെങ്ങാനും പോയി നേടാനുള്ളതല്ല. ഇവിടെ വെച്ച് പൂർണ്ണമായും ദുഃഖം നമുക്ക് മാറി കിട്ടണം. നിശ്ചയമായിട്ടും കിട്ടും. ബ്രഹ്മത്തെ അന്വേഷിച്ചാൽ കിട്ടും. മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അതാണ് മുമുക്ഷുത്വം. എനിക്ക് മോക്ഷം ലഭിക്കണം എന്ന ആഗ്രഹം. ഈ നാല് കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ ഒന്ന് ശീലിച്ചുറപ്പിച്ചാൽ ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഇനി എന്ന് പറയുന്നത് ഈ നാല് കാര്യങ്ങളും ശീലിച്ചുറപ്പിക്കണം. അടുത്തത് അതുകൊണ്ട് ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഏതുകൊണ്ട്? കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മനുഷ്യന് കാര്യമായ തൃപ്തി വരില്ല. കർമ്മകാണ്ഡവേദഭാഗത്തിലെ യജ്ഞങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടൊന്നും കാര്യമായ തൃപ്തി ഉണ്ടാവുകയേയില്ല. അങ്ങേയറ്റം കർമ്മകാണ്ഡത്തിലെ യജ്ഞാദികൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്നത് സ്വർഗഫലമാണ്. അതിലപ്പുറം പോവാൻ കർമ്മകാണ്ഡ അനുഷ്ഠാനങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഈ യജ്ഞാദി വളരെ ക്ലേശിച്ച് അനുഷ്ഠിച്ചു, സ്വർഗം കിട്ടി, പുണ്യം തീർന്നാൽ തിരിച്ച് ഇങ്ങോട്ട് പോരും, പിന്നെ ഇവിടെ വന്ന് വീണ്ടും അനുഷ്ഠിക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ഈ പ്രസിഡന്റ് ആവുക അല്ലെങ്കിൽ MLA ആവുക, പ്രധാനമന്ത്രിയാവുക എന്നൊക്കെ പറയുമ്പോഴാണേ, അത്രയേ ഉള്ളൂ. ഇപ്പൊ പ്രസിഡന്റ് ആവുക, ഇന്ത്യയിലോ അമേരിക്കയിലോ ഒക്കെ പ്രസിഡന്റ് ആവുക, വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് പ്രസിഡന്റായി കൂടി വന്ന 5 കൊല്ലം. 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങോട്ട് ആ സ്ഥാനത്ത് നിന്നും വിടണം. പിന്നെയും പ്രസിഡന്റ് ആവണമെങ്കിൽ പിന്നെയും ശ്രമിക്കണം. ഇതാണ് കർമ്മം കൊണ്ട് നേടാവുന്ന അങ്ങേയറ്റത്തെ സ്വർഗഫലത്തിന്റെ പോലും സ്ഥിതി. ഭാഗവതത്തിൽ തന്നെ ആദ്യം എന്താ, ശൗനകാദി മുനിമാർ നൈമിഷേ അനിമിഷക്ഷേത്രേ മുനയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസത്ത. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മുനിമാർ സ്വർഗത്തിനു വേണ്ടി, അത്രയേ ഉള്ളൂ, അതിലപ്പുറം പോകാൻ ഒക്കില്ല, സ്വർഗത്തിനു വേണ്ടി 1000 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു സത്രം. ചില മനുഷ്യജീവിതത്തിന്റെ പോക്കാണ്, 100 കൊല്ലമാണ് ഒരു മനുഷ്യജീവിതത്തിനുള്ളത് നമ്മളിപ്പോ കേട്ടല്ലോ. പക്ഷെ ഇത് അപ്പോ അത്രയും കൊണ്ടൊന്നും പറ്റില്ല. 1000 സഹസ്രസമം 1000 കൊല്ലം കൊണ്ട് തീരുന്ന ഒരു സത്രം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? 1000 കൊല്ലം കൊണ്ട് സത്രം ചെയ്താൽ എന്താ? സത്രം സ്വർഗായ ലോകായ, അതിനപ്പുറത്ത് സാധ്യമല്ല. അപ്പോ അങ്ങനെ ആ സത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് യാദൃശ്ചികമായിട്ട് സൂതൻ അവിടെ എത്തുന്നത്. ഈ തത്വബോധത്തിന്, ജ്ഞാനത്തിന് ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. അതുണ്ടായാൽ രക്ഷ, അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്ത് കർമ്മം ചെയ്ത് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ക്ലേശിച്ചും ഈ സംസാരചക്രത്തിൽ കറങ്ങേണ്ടി വരും. കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മോക്ഷം, അതായത് പൂർണമായ ദുഃഖമോചനം, മോക്ഷം എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഇവിടെ വെച്ചത് നേടാൻ കഴിയുമോ? ഇതാ ഇപ്പൊ തീരുമാനിക്കുക, ഞാൻ ഇനി ദുഃഖിക്കില്ല. മോക്ഷം, ബ്രഹ്മാനന്ദം തീരുമാനിക്കാൻ കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിച്ച് ദുഃഖിച്ച് തന്നെ മുമ്പോട്ട് പോകണം. ബ്രഹ്മത്തെ അന്വേഷിച്ച് അനുഭവിക്കുന്നത് വരെ ദുഃഖം തുടരും. അപ്പോ അതഹ, അതുകൊണ്ട് കർമ്മം കൊണ്ടോ കർമ്മകാണ്ഡ വേദഭാഗങ്ങളിലെ യജ്ഞാദ്യനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരിക്കലും കാര്യമായ ശാന്തിയോ സുഖമോ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് എന്തു വേണം? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അന്വേഷിക്കാം. ബ്രഹ്മം ശുദ്ധ സുഖസ്വരൂപമാണ്. ആനന്ദം, വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ ശുദ്ധമായ ആനന്ദം സ്വരൂപമായിട്ടുള്ള ഒരൊറ്റ വസ്തുവെ ലോകത്തുള്ളൂ ബ്രഹ്മം അഥവാ ശുദ്ധബോധം. നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ ആ ശുദ്ധബോധം. അതിനെ അന്വേഷിക്കാം. അതിന് എവിടെ അന്വേഷിക്കാൻ? നമ്മളതാണ് ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം, ഇതാണ് ബ്രഹ്മം. ഞാനുണ്ട് ഞാനുണ്ട് എന്ന് നമ്മൾ നിരന്തരം അനുഭവിക്കുന്നു. ഈ ബോധം ശുദ്ധമായ ആനന്ദമാണ്. അത് പിന്നെന്താ അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, സൂര്യൻ ശുദ്ധമായ വെളിച്ചമാണ്, പക്ഷെ മേഘഖണ്ഡങ്ങൾ ഒന്ന് ആ സൂര്യനെ മറച്ചാൽ എങ്ങനെയാണ് സൂര്യന്റെ വെളിച്ചം ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുക? അതുപോലാണ് ഇവിടെ ജീവൻ. ജീവനെന്ന് പറയുന്നത് ഈ അഖണ്ഡബോധ ബ്രഹ്മത്തിൽ മായ ചിത്തത്തെ, മനസ്സിനെ, ചിത്തം, മനസ്സ്, ബുദ്ധി, സൂക്ഷ്മ ശരീരം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെ. ഈ ചിത്തത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം പ്രതിബിംബിച്ചു. ചിത്തം മായാനിർമ്മിതമാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നോ എന്തിനുണ്ടായിരുന്നോ ആർക്കും നിശ്ചയമില്ല. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അതിൽ പ്രതിബിംബിച്ചു. ഈ പ്രതിബിംബബോധവും ചിത്തവും ചേർന്നതാണ് ജീവൻ. ഇപ്പൊ ചിത്തം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ആഗ്രഹത്തിന്റെ പുറകെ പായുകയാണ്. നേടിയെടുത്തു കുറെ ആഗ്രഹങ്ങൾ, അതാണ് കർമ്മം, മായാനിർമ്മിതമായ കർമ്മം. വാസ്തവത്തിൽ കർമ്മം ഉണ്ടാകാനോ നിലനിൽക്കാനോ ഒന്നും സാധ്യമല്ല, പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കർമ്മം ആഗ്രഹത്തിന്റെ പിന്നാലെ മനുഷ്യനെ പായിക്കുന്നു. എവിടെ അവസാനിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. മരിക്കാൻ കിടക്കുകയാണ്, കിടപ്പിലാണ് മലമൂത്ര വിസർജനമൊക്കെ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. എന്തൊരു അത്ഭുതം! മായയല്ലേ ഇത്? ഇനി ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കാനേ സാധ്യമല്ല, എണീറ്റിരിക്കാൻ വയ്യ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. അങ്ങനെ വരുമ്പോ ഈ ശരീരം ഉപേക്ഷിച്ച് ചിത്തവും പ്രതിബിംബബോധവും ഇറങ്ങിപ്പോകും. എന്തിന്? ആ ചിത്തത്തിലുള്ള കാമങ്ങൾ നേടാൻ പറ്റിയ ഒരു ദേഹം അന്വേഷിച്ച്. ഗീത 15-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ജ്ഞാനികൾക്ക് കാണാൻ പോലും കഴിയും എന്നാണ് 15-ാം

ആഗ്രഹവും പ്രതിബിംബബോധവും ചേർന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തു പോവും. ബിംബബോധം ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്, അതിനൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. പ്രതിബിംബബോധം പോകുന്നത് തന്നെ ചിത്തം പോകുന്നത് കൊണ്ട് പ്രതിബിംബബോധവും പോകുന്നു എന്നുള്ള തോന്നൽ. ഒരു ജലപാത്രത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചു എന്ന് വെക്കുക, സൂര്യൻ ഒന്നേ ഉള്ളൂ. എത്ര ജലപാത്രങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ. ജലം ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും, ജലം ശുദ്ധമായാൽ പ്രതിബിംബം നിശ്ചലമായി അനുഭവപ്പെടും, ജലം ദൂരേക്ക് കൊണ്ടുപോയാൽ പ്രതിബിംബം കൂടെ പോകുന്നതായിട്ട് തോന്നും. വാസ്തവത്തിൽ ഇതൊന്നും പ്രതിബിംബത്തിന് പോലും സംഭവിക്കുന്നില്ല, അതാണ് വസ്തുത. അപ്പോൾ സാക്ഷാൽ സൂര്യന് സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലാണ് പരമാത്മാവിന് ബ്രഹ്മത്തിന് ഈ ജീവന്റെ ചലനമോ കേടുപാടുകളോ ഒന്നും സംഭവിക്കുന്നില്ല, പ്രതിബിംബത്തിന് പോലും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷെ ചിത്തം ചലിക്കുമ്പോൾ ജീവൻ ചലിക്കുന്നതായി തോന്നുന്നു, ചിത്തം ഇറങ്ങിപ്പോകുമ്പോൾ ജീവൻ പോകുന്നതായി തോന്നുന്നു. ചിത്തം ജനിക്കുമ്പോൾ, ആഗ്രഹം നേടാൻ ജനിക്കുമ്പോൾ ജീവൻ ജനിക്കുന്നതായി തോന്നുന്നു. ഈ ഭ്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ പരമാത്മാവിന് ഈ ജനന മരണങ്ങളും ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ പ്രതിബിംബമോ ആഗ്രഹങ്ങളുടെ ആകത്തുകയായ ചിത്തം തീരുമ്പോൾ പ്രതിബിംബമില്ല. ചിത്തമുണ്ടെങ്കിലല്ലേ പ്രതിബിംബിക്കാൻ പറ്റുമോ? പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിലേ സൂര്യന്റെ പ്രതിബിംബമുള്ളൂ. വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ പ്രതിബിംബം ബിംബവുമായി ഏകീഭവിക്കുന്നു. ഇതാണ് മോക്ഷം, ജീവന്റെ മോക്ഷം. ചിത്തം തീർന്നോ ജീവന് പരമാത്മസ്വരൂപം തിരിച്ചു കിട്ടുന്നു. ചിത്തമിരുന്നോ ഉണ്ടോ അതിൽ പ്രതിബിംബിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും എത്രകാലം കഴിയണം? ചിത്തമുള്ളിടത്തോളം കഴിയണം. ജനന മരണ ചക്രം, അതാണ് സംസാരം. അങ്ങേറ്റം ശാസ്ത്രീയമായ വസ്തുസ്ഥിതിയാണിത്. നമ്മുടെ ജീവിതം നിർണയിക്കുന്നത് ചിത്തമാണ്. ചിത്തമേവ ഹി സംസാര. സംസാരം എന്ന് പറയുന്നത് ഈ ചിത്തം. ഇപ്പൊ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ മോഷ്ടിക്കാനാണ് ആഗ്രഹമെങ്കിൽ മോഷ്ടാവ്, സംശയം എന്താ? ഇപ്പോ സന്യസിക്കാനാണ് ആഗ്രഹമെങ്കിൽ സന്യാസി. എന്തും നിശ്ചയിക്കുന്നത് ചിത്തം. മരണാനന്തര ജീവിതവും നിശ്ചയിക്കുന്നത് ചിത്തം. ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ ചിത്തം, അതിനെ സംസ്കരിക്കൂ. ചിത്തമേവ ഹി സംസ്കാര തത്പ്രയത്നേന ശോധയേ. എന്ത് വില കൊടുത്തും അതിനെ ശുദ്ധമാക്കൂ. യച്ചിത്തസ്തന്മയോ മർത്യ. ചിത്തമെങ്ങനെയോ മനുഷ്യൻ അങ്ങനെ. ഗുഹ്യമേ തത് സനാതനം. ഇതാണ് സനാതനമായ ജീവിത നിയമം. ഒക്കെ വളരെ ലളിതം. അതുകൊണ്ട് ചിത്തത്തെ ശുദ്ധമാക്കുക. അതിനെന്താ മാർഗം? ബ്രഹ്മത്തെ അന്വേഷിക്കൂ. എന്താ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമയമാണ്. ബ്രഹ്മത്തിലെ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. അന്തിമ വിശകലനത്തിൽ ഭ്രമമൊക്കെ വസ്തു തന്നെയാണ്. മരുഭൂമിയിലെ കാനൽ ജലം അന്തിമ വിശകലനത്തിൽ മരുഭൂമി തന്നെ. കയറിലെ പാമ്പ് അന്തിമ വിശകലനത്തിൽ കയറ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തുവില്ല. രണ്ടുണ്ടെന്ന് തോന്നുന്നത് ഭ്രമം. ആ ഭ്രമത്തെയും ബ്രഹ്മമായി കാണു. അതാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്, ഈശാവാസ്യമിതം സർവം. ഇനി എന്താ സംശയിക്കാൻ? ഇതം സർവം, ഇവിടെ കാണുന്ന എന്തും ഈശനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശനി ബ്രഹ്മമാണ്, പരമാത്മാവാണ്. വ്യക്തമായിട്ടത് പറഞ്ഞു. ബോധമാണ് പരമാത്മാവ്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ, ഇന്ന് കാലത്തും ബോധമില്ലയോ ഒന്നുമില്ല. അതുകൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതത്യന്തം ശാസ്ത്രീയം. സർവം ഖല്വിദം ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ. ഖലു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ബ്രഹ്മം. ഇതങ്ങോട്ട്

0: ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് മനസ്സെവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബുദ്ധിയുണ്ട്. ബ്രഹ്മത്തെ കൂടെ കണ്ടേക്കുക. ഒരു കെമിസ്റ്റ് വെള്ളം കണ്ടു, ബുദ്ധിയുണ്ട്, അയാൾ കാണുന്നത് ഓക്സിജനും ഹൈഡ്രജനുമാണ്. അല്ലെങ്കിൽ വേറൊരു ഫിസിസിസ്റ്റ് വസ്തുവിനെ കണ്ടു, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടേ ഒരു ഫിലോസഫി ഓഫ് ഫിസിക്സ്, ഒരു ഫിസിക്സ് പ്രൊഫസർ ഫിസിക്സ് പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ ഫിലോസഫി ഇപ്പൊ എന്താ മേശയിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ മേശയില്ല, ഫിസിക്സ് ആണ് ഇത്, വേദാന്തമല്ല. ആ പിന്നെ ഇവിടെ എന്താ, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്, അവരവിടം വരെ എത്തിയുള്ളൂ. വേദാന്തി അതിനപ്പുറത്ത് ബോധം വരെ എത്തി. പുറത്തന്വേഷിക്കുന്നവർക്ക് ഇതിനപ്പുറം ഈ ഇലക്ട്രോൺസിനും ന്യൂട്രോൺസിനും അപ്പുറമൊന്നും കാണാൻ സാധ്യമല്ല. അപ്പോ ആ പ്രൊഫസർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഇവിടെ മേശയില്ല, പിന്നെന്താ കുറച്ച് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ്, നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മേശയായിട്ട് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോ സർവവും ബോധവുമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഫിസിസിസ്റ്റിന് സർവവും എനർജിയാണ്. സർവവും, ഇവിടെ മാറ്റർ ഇല്ല, എനർജി മാറ്ററിന്റെ രൂപത്തിലിരിക്കുന്നു, അത്രേ ഉള്ളൂ. അവിടം വരെ ഭൗതികശാസ്ത്രത്തിനെത്താമെങ്കിൽ അതിനപ്പുറത്ത് വേദാന്തം പറയുന്നു ഇതൊക്കെ ബോധമാണ്. എന്തുകൊണ്ട്? ബോധമില്ലേ ജഗത്തില്ല, ബോധമില്ലേ ഞാനില്ല, ബോധമില്ലേ നീയില്ല, ബോധമില്ലേ ഒന്നുമില്ല. സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുന്നു, സ്വർണമില്ലേ ആഭരണങ്ങളൊന്നുമില്ല. സ്വർണമുണ്ടോ? എല്ലാമുണ്ട്. ഇത് ഉപനിഷത്ത് നൽകുന്ന ദൃഷ്ടാന്തമാണ്, വളരെ ലളിതമായ ദൃഷ്ടാന്തം. അതുകൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ സ്വർണം തീരുമാനിക്കൂ. അതുപോലെ ഈ ജഗത്തിൽ കാണുന്ന ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മം. കാരണം എന്താ? ബ്രഹ്മമില്ലേ ജഗത്തില്ല. ബ്രഹ്മം ബോധം, ബോധമില്ലേ ജഗത്തില്ല. ബോധമുണ്ടോ? ജഗത്തുണ്ട്. ഇത് ബുദ്ധിയെ പഠിപ്പിക്കുക. പഠിപ്പിച്ചാൽ എന്താ ഗുണം? സ്പഷ്ടമല്ലേ? ഭേദചിന്ത ബുദ്ധിയിൽ നിന്ന് പോകും. ഇവിടെ ഒന്നിനും ഭേദമില്ല. ഭേദദൃഷ്ടിരവിദ്യ, ഭേദദൃഷ്ടിയാണ് അവിദ്യ. ഭേദചിന്ത പോയാൽ രാഗദ്വേഷങ്ങൾ മായും ഉള്ളിൽ. രാഗദ്വേഷങ്ങൾ മാഞ്ഞാൽ ഈ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശുദ്ധ ആനന്ദം സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് നേരിട്ടനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ കഠിനങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നോക്കാതിരിക്കുക. കുറേശെങ്കിലും ശ്രമിച്ചു പോവുക. ഞാൻ ആലോചിച്ചിട്ട് ഇതിൽ എന്താ കഠിനം? ഈ തത്വം മനസ്സിലാക്കി, മൈക്കിനെ കണ്ടു, മനസ്സ് പറയുന്നു മൈക്കെന്ന്, ബുദ്ധി പറയുന്നു ബ്രഹ്മം, തീർന്നില്ലേ? എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ഇതിനെന്താ പ്രയാസം? ഞാൻ നോക്കിയിട്ടൊരു പ്രയാസമില്ല. പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോഹം, ഭൗതിക കാമങ്ങളിലുള്ള അതിരറ്റ മോഹം. അല്ലാതെ ഇതിനൊരു പ്രയാസമില്ല. നേരെ മറിച്ച് ഇതൊന്ന് ഉറച്ചു കിട്ടിയാലോ? കൃഷ്ണൻ എത്ര സ്ഥലത്ത് പറയുന്നു, രാഗദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കൂ. പ്രസാദം, നിരപേക്ഷമായ ഒരു പ്രസന്നത, ഏത് പരിതസ്ഥിതിയിലോ എവിടെയോ നിൽക്കാം, അന്തശീതലത നഷ്ടമാകുന്നില്ല, സർവം ബ്രഹ്മമയം, ബാക്കി ജീവിതമൊക്കെ ഒരു നേരം പോക്ക്, സ്വപ്നേന്ദ്രജാല സദൃശം. ജീവിതം എന്താ? ഒരു വെറും സ്വപ്നം. കുറച്ചു കാലത്തിനു മുമ്പില്ലായിരുന്നു, പോണ്ടെന്ന് തോന്നുന്നു, സ്വല്പം കഴിഞ്ഞില്ലാതാവും. അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം. ഇത് വലിയ മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇന്ദ്രജാലം? ഇതെങ്ങനെ ഉണ്ടായെന്നോ എന്തിനുണ്ടായെന്നോ ഒരു മനുഷ്യർക്കും നിശ്ചയമില്ല, ഒരു ശാസ്ത്രത്തിനും നിശ്ചയമില്ല. ഈയിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഡൽഹിയിൽ വന്നല്ലോ. അദ്ദേഹം പറയുന്നു ഫിസിക്സിനൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു വീൽ ചെയറിൽ ഇങ്ങനെ കറങ്ങുകയാണ്, നെർവ്സെല്ലാം തളർന്നുപോയി. ഫിസിക്സിനൊന്നും ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ എന്തിന് ജനിച്ചു? ഇതാരെങ്കിലും പറഞ്ഞു തരുമോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്ത് ചെയ്യാം? അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഞാൻ എന്തിനു ജനിച്ചു. അല്ലയോ മഹാത്മാവേ, അങ്ങ് ജനിച്ചിട്ടില്ല, അങ്ങക്ക് ജനിക്കാൻ ഒക്കില്ല. ഈ ജഡം ഇങ്ങനെ നാമരൂപങ്ങളെ പ്രദർശിപ്പിക്കുന്നു, വെറും മായ. ജനിക്കാത്ത അങ്ങ് ജനിച്ചു എന്ന് വിചാരിച്ചതാണ് അങ്ങക്ക് ഏറ്റവും വലിയ ദുഃഖം. ജനിച്ചില്ല എന്നുള്ളത് പരമസത്യം. ബ്രഹ്മം അത് ജനിക്കുന്നതല്ല, അത് ജീർണിക്കുന്നതല്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനയെ ശരീരേ. അത് അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്, പണ്ടേ ഉള്ളതാണ്. ഗീത കൃഷ്ണൻ പറയുന്നു, ശരീരം പോയെന്ന് വിചാരിച്ചത് പോവില്ല. ശരീരം വെറും ജഡം, ജനന മരണം എന്നൊക്കെ പറയുന്നത് വെറും പഴയ മുണ്ട് മാറ്റി പുതിയ മുണ്ടുടുക്കുക, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പഴയ ശരീരം കൊള്ളില്ല, പഴയ മുണ്ട് കീറി നാശപ്പെട്ടു, ഇനി അത് ധരിക്കാൻ കൊള്ളില്ല, മാറ്റു, വേറൊരു പുതിയ മുണ്ടെടുക്കും. വാസാംസി ജീർണാനി യഥാവിഹായ, ഞാൻ പറയുന്നുള്ള ആ ശ്ലോകമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോ ഈ ശരീരം കൊള്ളാതായി, പക്ഷേ ചിത്തത്തിൽ കാമം അവസാനിച്ചുമില്ല. ആ ചിത്തം ബോധപ്രതിബിംബമായ ജീവനും ചേർന്ന് പുറത്തു വന്നിട്ട് പുതിയൊരു മുണ്ടെടുക്കുന്നത് പോലെ പുതിയൊരു വേഷം, പുതിയൊരു വേഷം സ്വീകരിക്കും. ഇതാണ് ജനനം. ആ വേഷം അഴിച്ചു കളയുമ്പോൾ മരണം, വീണ്ടും പുതിയ വേഷം. ഇതിന് പോകും വഴി എന്താ? വേഷം സ്വീകരിക്കാൻ ഇടയാക്കുന്ന ചിത്തത്തെ ബ്രഹ്മമയമാക്കി തീർക്കൂ. സർവം ബ്രഹ്മമയം. എന്താ ഇപ്പൊ വല്ല ആഗ്രഹമുണ്ടോ ഉള്ളിൽ? ഒരാഗ്രഹമില്ല. പ്രവർത്തിക്കുന്നു അല്ല നോക്ക് വരുന്നത്, അതനുസരിച്ചൊക്കെ മുമ്പോട്ട് പോകുന്നു. അടുത്ത സമയം ഭക്ഷണം കിട്ടണമെന്ന് പോലും ആഗ്രഹമില്ല, കിട്ടിയാൽ കഴിക്കാം, അത്രേ ഉള്ളൂ. ഇത് ആർക്ക് സാധിക്കില്ല? ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കൂ. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ നിലവിളിക്കുന്ന ഇടോ, നിഷ്കാമകർമ്മം, നിഷ്കാമകർമ്മം. എന്താ അപ്പോ ഫലം ഇല്ലെങ്കിൽ, കാമമില്ലെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം? അത് പ്രശ്നമല്ല, കർമ്മം ചെയ്തേ തീരൂ. കാമിക്കണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് മാറ്റാം. കാമം പോയാൽ ശരീരം കർമ്മം ചെയ്തോട്ടെ, ഒരു ദോഷവുമില്ല. ഉള്ളിൽ കാമമില്ല, ഇതാർക്ക് സാധിക്കില്ല. എന്നോട് ചോദിച്ചാൽ എനിക്ക് തീർത്ത് പറയാൻ കഴിയും, യാതൊരു കാമവും എന്റെ ഉള്ളിലില്ല. പിന്നെ സാറേ ഇവിടെ വന്ന് ബ്രഹ്മസൂത്രം പ്രസംഗിക്കുന്നതോ കാമമുണ്ടായിട്ടൊന്നുമല്ല, ഇവിടെ വന്നു അവസരം കിട്ടി പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, യാതൊരു താല്പര്യവുമില്ല. ഈ നിഷ്കാമകർമ്മം ഇതൊക്കെ പറഞ്ഞു തള്ളിക്കളയുകയാണ്. നിഷ്കാമകർമ്മം പറഞ്ഞു തള്ളിക്കളഞ്ഞാൽ എന്താ പറ്റുന്നത്? കിടപ്പിലായി, എന്താ കാമൊക്കെ പോയോ? ഈ അടുത്ത കാലത്ത് ഒരാൾ വന്ന് പറഞ്ഞ, അച്ഛന് തീരെ സുഖമില്ല സാർ, പ്രായമൊക്കെ ആയി, പെൻഷനുമായി. അച്ഛൻ കഷ്ടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിച്ചോണ്ടിരുന്നത് ടി വി കണ്ടാണ്, പക്ഷെ ഇപ്പൊ കിടപ്പിലായി. എപ്പോഴും റിമോട്ട് കൺട്രോളറും വെച്ച് ടി വിയുടെ അടുത്തിരിക്കും. ചായയും കാപ്പിയും ഒക്കെ പോലും അവളെ കൊണ്ടു കൊടുക്കുകയാണ്. അദ്ദേഹം കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ അതും വയ്യ സാർ, ഇപ്പം കിടപ്പിലാണ്. അപ്പൊ എന്നിട്ടും ഒരു തലയിണയൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തി ടി വിയും ഒക്കെ വെച്ച് അച്ഛൻ റിമോട്ട് കൺട്രോളറുമായിട്ടാണ് കിടക്കുന്നത്. ഇത് മരിക്കുന്നു. ടി വി കണ്ടത് മതിയായോ? ഇല്ല, വരൂ, ടി വി കാണാൻ വീണ്ടും വരൂ. വേറെ എന്താ നിവർത്തി? വേറെ എന്താ നിവർത്തി? എന്നാ എനിക്ക് ടി വിയും കാണണ്ട, ഒന്നും കാണണം, ഒരാഗ്രഹമില്ല. ഇത് ഉള്ളിൽ ആഗ്രഹശമനം വരാമെങ്കിൽ ആ നിമിഷം ബ്രഹ്മാനുഭവം, അനന്തമായ ആനന്ദം. ഞാൻ ജനിച്ചതല്ല, ഞാൻ മരിക്കില്ല, ഞാൻ ആനന്ദസ്വരൂപമാണ് എന്നാർക്കും അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ കഠിനമാണ്, ക്ലേശമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നമുക്ക് തുടങ്ങാം. തള്ളിക്കളഞ്ഞാൽ എന്നുവരെ തള്ളും. അതാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിക്കുന്നതുവരെ ഈ സംസാര ചക്രത്തിൽ ജനിച്ചും മരിച്ചും ജായത്തെ മ്രിയത്തെ ജായത്തെ മറിയത്തെ ഇത് തുടരും. അതിനു വേണ്ടിയാണ് കർമ്മകാണ്ഡം കൊണ്ടൊന്നും രക്ഷയില്ല. ഇനി അതുകൊണ്ട് അതായത് കർമ്മം കൊണ്ടൊന്നും ജീവിതം തൃപ്തമാവില്ല എന്നുള്ളത് കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് ഒന്നാം സൂത്രത്തിന്റെ താൽപര്യം. ഈ ഒന്നാം സൂത്രം തന്നെ ഇനിയും കുറച്ചുകൂടെയൊക്കെ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷെ നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ. ഇനി ഈ നാല് സൂത്രം ഇതുപോലെ സാമാന്യമായി ഒന്ന് ചർച്ച ചെയ്യണം. അത് സാരമില്ല. കഠോപനിഷത്ത് ഒന്ന് കേൾക്കുക. എല്ലാ ദിവസവും ഒരു മണിക്കൂറുണ്ടല്ലോ കാലത്ത്. വിശദമായി ഇക്കാര്യങ്ങൾ ഗംഭീരമായി കഠോപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം. ബ്രഹ്മജിജ്ഞാസയ്ക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചുവിടാനെങ്കിലും ഈ സമ്മേളനങ്ങളൊക്കെ ഉപകരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാകും. അതിന് ജഗദീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്. 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമശിവായ.
2: Om Namah Shivaya. Dear listeners of shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ശ്രീകീർത്തനാലാപിനീ ശ്രീമദ് സിദ്ധസൂക്തി.

0: ബൃഹദാരണ്യോപനിഷത്ത് പ്രഥമഭാഗം. ബൃഹദാരണ്യോപനിഷത്തിൽ ആദ്യ ഭാഗം മധുകാണ്ഡമാണ്. മധുകാണ്ഡത്തിന് രണ്ടധ്യായം. മധുകാണ്ഡത്തിൽ നാലധ്യായമുണ്ട്. അതിൽ ആദ്യത്തെ രണ്ടാധ്യായത്തിന് ഭാഷ്യകാരൻ ഭാഷ്യം രചിച്ചില്ല. പിന്നീട് വരുന്ന ഒന്ന് രണ്ടും വിട്ടിട്ട് മൂന്നും നാലും അധ്യായങ്ങൾ, അതിനാണ് ഭാഷ്യം രചിച്ചത്. അതിന് കാരണം ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രവർഗീയം എന്ന് പറയുന്ന വൈദിക കർമ്മത്തെക്കുറിച്ച് പറയുന്നു. അതിൽ ജ്ഞാനത്തിനുപയോഗമായിട്ടുള്ള ഒന്നുമില്ല, അതുകൊണ്ടത് വിട്ടു. മധുകാണ്ഡം തുടങ്ങി അടുത്തു വരുന്ന യാജ്ഞവൽക്കിയ കാണ്ഡം, അതിനകത്ത് രണ്ട് അധ്യായം, അതും വ്യാഖ്യാനിച്ചു. യാജ്ഞവൽക്യകാണ്ഡം, മിനികാണ്ഡം, ഋഷികാണ്ഡം എന്നെല്ലാം പറയും. ആദ്യത്തെ രണ്ട് കാണ്ഡം, ഈ മധുകാണ്ഡം അഗമപ്രധാനം എന്ന് പറയുന്നത് ഇവിടെ ഉപദേശത്തിനാണ് പ്രധാനം, ശ്രവണത്തിന്. രണ്ടാമത് വരുന്നത് കാണ്ഡം യാജ്ഞവൽക്യകാണ്ഡം, അവിടെ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. അവിടെ ഈ തത്വത്തെ യുക്തികളിലൂടെ ചർച്ച ചെയ്യുന്നു. യാജ്ഞവൽക്യകാണ്ഡത്തിൽ ഒന്ന് രണ്ടു അധ്യായങ്ങൾ. അവസാനം വരുന്നത് ഖിലകാണ്ഡം. ഖിലെന്ന് വെച്ചാൽ ശേഷം, പരിശിഷ്ടം. അതിലെല്ലാം വരുന്നുണ്ട്, എന്നാൽ മുഖ്യമായിട്ട് ഉപാസനം. അങ്ങനെ മധുകാണ്ഡത്തിൽ രണ്ട് അധ്യായം, യാജ്ഞവൽക്യകാണ്ഡത്തിൽ രണ്ട്, ഖിലകാണ്ഡത്തിൽ രണ്ട്, അങ്ങനെ ആറധ്യായം. ആറധ്യായം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അതിന് മുമ്പോട്ടും മുന്നോട്ടുള്ള ഭാഗങ്ങൾ വിട്ടു, കാരണം അത് തത്വജ്ഞാനത്തിന് അതിന് പ്രാധാന്യമൊന്നുമില്ല എന്ന് കണ്ടിട്ടാണ്. ഇതും ബ്രാഹ്മണ ഭാഗമാണ് പറയുന്നു. ഇത് ശുക്ലചതുർവേദത്തിന്റെ ഇത് വരുന്ന ബ്രാഹ്മണ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പറയുന്നത് ഈശാവാസ്യ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ്. ഈശാവാസ്യ മന്ത്രത്തിൽ എന്ത് കാര്യമാണോ പറഞ്ഞത് അതിന് ഈ ബ്രാഹ്മണ ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. പൊതുവേ ബ്രാഹ്മണ ഭാഗം എല്ലാം മന്ത്രത്തിന്റെ വ്യാഖ്യാന രൂപത്തിലാണ്. ഈശാവാസ്യത്തിലെ മന്ത്രങ്ങൾ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. വിദ്യാഞ്ച വിദ്യാഞ്ച തുടങ്ങിയ മന്ത്രങ്ങളെല്ലാം, അതുകൊണ്ട് ഇത് അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണെന്നും പറയുന്നു. ഈ ബൃഹദാരണ്യകം തന്നെ രണ്ട് ശാഖകളിലുണ്ട്. ഇപ്പം ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശുക്ലയജുർവേദത്തിലെ കാണു ശാഖയിൽപ്പെട്ട, ഇപ്പോൾ വേദ അധ്യയനം ചെയ്തിരുന്നവർക്കുമുണ്ട്. ഓരോ പരമ്പരയും വേദത്തിൻ്റെ ഓരോ ശാഖകൾ അധ്യയനം ചെയ്തിരുന്നു, കുറഞ്ഞത് അത്രയെങ്കിലും. ഇതിന് രണ്ട് ശാഖകളുണ്ടായിരുന്നു, മാധ്യന്തിന ശാഖയും കാണുശാഖ. അതിന് ഭാഷ്യകാരൻ കാണുശാഖ എടുത്ത് ഭാഷ്യം. അതുകൊണ്ട് പറയുന്നത് ഭാഷ്യകാരൻ്റെ ശാഖ കാണുശാഖയായിരുന്നു എന്ന് ചിലർ പറയുന്നു. അതുകൊണ്ടാണ് എടുത്തു തന്നത്. കാരണം അതിന് മുമ്പുണ്ടായിരുന്നത് ഭർത്തൃപ്രപഞ്ച എന്ന് പറയുന്ന ആചാര്യൻ്റെ ഭാഷ്യമാണ് ശങ്കര ഭാഷ്യത്തിൽ നിന്നും എഴുതിയിരുന്നു. ആ ഭർത്തൃപ്രപഞ്ചാചാര്യൻ്റെ ആ ഭാഷ്യം മാധ്യന്തിന ശാഖയിലായിരുന്നു. പക്ഷെ ഭാഷ്യകാരൻ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി കാണു ശാഖയ്ക്ക് വ്യാഖ്യാനം എഴുതി. രണ്ടും പ്രധാരണീയം തന്നെ, രണ്ടിൻ്റെയും രൂപം ഒരുപോലെയാണ്, പക്ഷെ അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ട്, തുടങ്ങുന്നിടത്ത് വ്യത്യാസമുണ്ട്. അത് ഒരു ഉപനിഷത്തിന്റെ ഭാഗങ്ങൾ വേറെ ഭാഗത്തും വരും. ഇതിന്റെ തുടക്കം ഉഷാവ അശ്വസ്യ മേധ്യസ്യ, ഇത് വലിയ വ്യത്യാസമൊന്നും കൂടാതെ തന്നെ തൈത്തിരിയ സംഹിതയിലുമുണ്ട്. ഈ ഉപാസനം അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ മാധ്യന്തിന ശാഖയിലും കണ്ണുശാഖയിലും വലിയ വ്യത്യാസമില്ലാതെ ഒരുപോലെ ആവും. അപ്പോൾ ഭർത്തൃപ്രപഞ്ച ആചാര്യൻ്റെ ഭാഷ്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് അത് ഭേദാഭേദവാദം, ശങ്കരാചാര്യന്റെ അദ്വൈതവാദം. അപ്പോൾ ആ ഭേദാഭേദവാദത്തെ നിഷേധിച്ചു. അതിനുവേണ്ടി കണ്ണുശാഖയിൽ ഭാഷ എഴുതി. ശരിക്കും മാധ്യന്തിന ശാഖയിലാണ് എഴുതേണ്ടിയിരുന്നത്. ഒരിടത്തെ ഭാഷയത്തെ നിഷേധിക്കുകയും വേറെടുത്ത് എഴുതേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഭാഷ്യകാരൻ കണ്ണുശാഖ ആയിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഊഹാപോഹങ്ങളാണ്. ഭർത്തൃപ്രപഞ്ചന്റെ വ്യാഖ്യാനം ഇന്നില്ല. ഭാഷ്യകാരൻ പൂർവപക്ഷം പറയുന്നുണ്ടെന്ന് ആനന്ദഗിരിയിലും മറ്റത് പരാമർശിക്കുന്നുണ്ട്. വാഴത്തികത്തിൽ അതിനെ പരാമർശിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് അങ്ങനെ ഒന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. അതെല്ലാം മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു. ഭാഷകാരന്റെ ഭാഷ്യത്തിന് പ്രധാനമായി ഒന്ന് അദ്വൈത സിദ്ധാന്തത്തെ പ്രകാശിപ്പിക്കുക, മറ്റൊന്ന് ഈ ഭർതൃപ്രപഞ്ചാചാര്യന്റെ ഇതിനെ നിഷേധിക്കുക. ഇതിനെ തന്നെ ഭാഷകാരൻ മറ്റു സ്ഥലത്ത് പറയുമ്പോൾ ശതപഥം എന്ന് പറയും, ശതപഥ ബ്രാഹ്മണം. മറ്റു പല ഭാഗങ്ങളിലും മാധ്യന്തനീയാഹ എന്ന് പറയും. ഇതിനെ ഉദ്ദേശിച്ചിട്ടാണ്, കാരണം കാണുന്നു മാധ്യന്തിയും തമ്മിൽ വ്യത്യാസമില്ലാത്തതുകൊണ്ട് മാധ്യന്തനീയാഹ എന്ന് പറയും. പൊതുവെ മറ്റ് ഭാഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതേ ശൈലി തന്നെ, ഒരു ഭാഷ്യം ശരിയായി മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി ഭാഷ്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഭാഷയും ശൈലിയും ഇതെല്ലാം അതേ രീതി തന്നെയാണ്. ഇത് വളരെ വലുതായിരുന്നു, അതുകൊണ്ടാണ് ബൃഹത് എന്ന് പേര് വന്നത്. ബൃഹത് വലുത്, ആരണ്യകം, ആരണ്യത്തിൽ അധ്യയനം ചെയ്തുകൊണ്ട് ഇതിന് ആരണ്യകം എന്ന് പേര് വന്നത്. ഇത് വലുതുമാണ്, ഇതിൽ കൂടുതൽ വിഷയങ്ങൾ വരുന്നു, കൂടുതൽ ഖണ്ഡനമണ്ഡനങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഉപനിഷത്തുകൾക്ക് ശേഷം ഇത്തരം വലിയൊരു ഉപനിഷത്തുന്നതിന് അതിന് അദ്വൈതികൾ പറയും. എന്താണ് വാദേ വാദേ ജായതേ തത്വബോധ എന്ന് വെച്ചാൽ വാദം കൊണ്ട്, വാദം എന്ന് വെച്ചാൽ മനനം, മനനത്തിന്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെറിയ ഉപനിഷത്തുകളെല്ലാം വ്യാഖ്യാനിച്ചതിന് ശേഷം പിന്നീട് ഈ വലിയ ഉപനിഷത്ത് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളതിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, അടിസ്ഥാന തത്വങ്ങളിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ മനനത്തിന്റെ ആവൃത്തി കൊണ്ട് തത്വബോധം ദൃഢമാകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ആ ബൃഹദാരണ്യകം പുതിയ ഉപനിഷത്താണ്. ഇതിൽ നിന്ന് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാം. ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിൽ പോകുമ്പോൾ പുതിയ പാഠം പഠിക്കുന്നു, അങ്ങനെ ധരിക്കുന്നു. ഭാഷയത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് കൂടുതലായിട്ടൊന്നും. പക്ഷെ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പലതും പുതിയതായി തോന്നും, ആദ്യം കേൾക്കുന്നതായി തോന്നും. അതിന് കാരണം പഴയതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. ഇതിലെന്തെങ്കിലും പുതിയതുള്ളതുകൊണ്ടല്ല, പഴയതൊന്നും മനസ്സിലില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ ഉപനിഷത്താണല്ലോ, പുതിയ കാര്യങ്ങളാണല്ലോ പറയുന്നതെന്ന് തോന്നും. ചിലർക്ക് തിരിച്ചും തോന്നും, മുമ്പ് പറഞ്ഞതുപോലെ അല്ലല്ലോ ഇപ്പോൾ പറയുന്നു. കാരണം മുമ്പ് പറഞ്ഞത് ഏകദേശം മനസ്സിലായി, ശരിക്കും മനസ്സിലായില്ല, അതുകൊണ്ട് തോന്നും അതല്ല ഇപ്പോൾ പറയുന്നു. അല്ലാതെ ഇതിൽ വിശേഷിച്ചൊന്നും, മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഇതിൻ്റെ പ്രാധാന്യം, ഇത് ബൃഹത്തായതുകൊണ്ട്, ശബ്ദം കൊണ്ട് ബൃഹത്തായതുകൊണ്ട്. നമ്മുടെ ഭാഷകാരൻ തുറക്കും പറയുന്നത് ഞാൻ കുറച്ച് ശബ്ദങ്ങളെ കൊണ്ടൊരു വിശദീകരണം ഇതിന് കൊടുക്കുന്നു എന്നാണ്. പക്ഷേ ഇത് കുറച്ച് ശബ്ദങ്ങളൊന്നുമില്ല, ഭാഷ്യം വളരെ വലുതാണ്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നു, ഇതിന് മുമ്പ് ഭർതൃപ്രപഞ്ച് ആചാര്യൻ എഴുതിയത് വളരെ വലുതായിരുന്നു, വലിയ വ്യാഖ്യാനമായിരുന്നു എന്നാണ്. അതിനപേക്ഷിച്ച് ഭാഷകാരൻ്റെ വ്യാഖ്യാനം ചെറുതാണ്, പക്ഷെ അർത്ഥത്തിൽ ചെറുതൊന്നുമല്ല, ശബ്ദത്തിൽ ചെറുത്. ഇതിൻ്റെ പ്രാധാന്യം ഇതിന് സുരേശ്വരാചാര്യസ്വാമികൾ ശങ്കരാചാര്യൻ്റെ ശിഷ്യൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വളരെ വിശദമായ വ്യാഖ്യാനം എഴുതി ബൃഹദാരണ്യ വാർത്തകം. അത് വളരെ വിശേഷപ്പെട്ടതാണ്. അതിനെ ആശ്രയിച്ച് ആനന്ദഗിരി ഇതിന് വ്യാഖ്യാനം എഴുതി, അതും വളരെ വിശേഷപ്പെട്ടതാണ്. ഇതിനെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതിനൊരു ചെറിയ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, ടിപ്പണി എന്ന് പറയും. ഋഷികേശ് കൈലാസാശ്രമത്തിൽ ഒരു പൂർവാചാര്യൻ, അത് ഇതിനെല്ലാത്തിനേക്കാളും വിശേഷം. എന്റെ മുമ്പേ ഇരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രാധാന്യം അതാണ്. എവിടെയെല്ലാം സംശയങ്ങളുണ്ടോ ക്ലിഷ്ടതകളുണ്ടോ അതെല്ലാം വ്യക്തമാകും. വളരെ സൂക്ഷ്മമായ വ്യാഖ്യാനം. അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് തയ്യാറാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന വിദ്യാവാചസ്പതി എന്നാണ്. കേവലം ശബ്ദാർത്ഥജ്ഞാനം മാത്രമല്ല, പൂർണ്ണമായ ആത്മനിഷ്ഠനായിരുന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു വലിയ പണ്ഡിതനായിരുന്നു, കാശിയിലൊക്കെ അധ്യയനം ചെയ്ത ഒരു വലിയ വിദ്വാനായിരുന്നു. അദ്ദേഹവും എല്ലാം അധ്യയനമെല്ലാം കഴിഞ്ഞ് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഇത് ബൃഹദാരണ്യകം ഗുരുവിൻ്റെ അടുത്തിരുന്നു മനസ്സിലാക്കി, അതിനുശേഷമാണ് അദ്ദേഹം ഇതെഴുതുന്നത്. അത്രയും വലിയ പണ്ഡിതനായ അദ്ദേഹത്തിന് ഈ ബൃഹദാരണ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിന് 13 വർഷം വേണ്ടി വന്നു. 13 വർഷം ഇതിനുവേണ്ടി തന്നെ ചിലവാക്കി. ഇപ്പം ഇതത്ര ഗഹനമാണ്, എത്രമാത്രം ഇത് വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു. കാരണം ആ 13 വർഷം എന്ന് പറയുന്നത് ഉപനിഷത്ത്, ഭാഷ്യം, പിന്നെ വാർത്തകം, ആനന്ദഗിരി, ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കും. ഒരുപക്ഷെ ഇതിനുള്ള മറ്റു വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ തന്നെ മാധ്യന്തിന ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. പണ്ണുശാഖയ്ക്ക് ഭക്ഷ്യകാരൻ എഴുതി, മാധ്യന്തിന ശാഖയ്ക്ക് വിദ്യാരണ്യസ്വാമി എഴുതി. പിന്നെ വാർത്തികൊണ്ട് വാർത്തിക സാരം എഴുതിയിട്ടുണ്ട്. വാർത്തികത്തെ സംക്ഷിപ്തിച്ച് അതിൻ്റെ ആശയങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ തന്നെ പല ഇതുണ്ട്. എല്ലാവരും അതെല്ലാം വളരെ ഗൗരവപൂർവ്വം വളരെ മനനം ചെയ്തിട്ടാണ് ഇത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും വലിയ വിദ്വാൻമാർ പോലും ഇത്രയും സമയം ചെലവഴിച്ചവർ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെതായ പോരായ്മകൾ വരും. ബൃഹദാരണ്യ വാർത്തികം അതിന് ഭാഷ്യത്തെ അപേക്ഷിച്ച് പല വിശേഷതകളും പല ഭാഗങ്ങളിലും ഭാഷ്യകാരനെ തിരുത്തുന്നുണ്ട്. ശിഷ്യനാണ്, അത് ശാസ്ത്ര മര്യാദ അനുസരിച്ച് ഗുരുവിനെ തിരുത്താൻ ശിഷ്യൻ അവകാശമുണ്ട്. വെറുതെ ഒരു സൂത്രത്തിനൊന്നുമല്ല, നേരിട്ട് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് ശരിയല്ല, ഭാഷ ഇങ്ങനെയല്ല എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് തിരുത്തിയിട്ടുണ്ട് ശ്രീശരാചാര്യർ പല സന്ദർഭങ്ങളിലും. അതിൽ വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് ബ്രാഹ്മണ ശബ്ദം വന്ന സ്ഥലം. അവിടെ 3-ാം അധ്യായത്തിലെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ വലുതായതുകൊണ്ട് ഇതെന്ന് ഓർമ്മിക്കാൻ നമുക്ക് ഓർമ്മ ശക്തിയൊന്നുമില്ല. അവിടെ സന്യാസത്വം, വിധാനം, സന്യാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഭാഷകാരൻ പറഞ്ഞു, ഉറപ്പിച്ചങ്ങ് പറഞ്ഞു, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. ആ ഇതാണ് തസ്മാത് ബ്രാഹ്മണ 3-ാം അധ്യായത്തിലാണ് പാണ്ഡിത്യ നിർവിദ്യ ബാല്യേന തിഷ്ഠാസ്യേ എന്ന് പറയുന്ന ഭാഗം. അത് ബ്രാഹ്മണന് മാത്രമേ അവകാശമുള്ളൂ എന്നുവെച്ചന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ടോന്നുള്ളതാണ്. പക്ഷെ വാർത്തകാരൻ പറഞ്ഞു അത് ശരിയല്ല, ബ്രഹ്മചര്യ ദേവപ്രവ്രജേ എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കുന്നു എന്ന് പറയുന്നു. അവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നൊന്നും പറയുന്നില്ല. ഉപനയനം ചെയ്യുന്നതിനും വേദാധ്യയനത്തിനും ഈ 3 ഗോത്രക്കും അന്ന് അവകാശം അംഗീകരിച്ചിരുന്നു ഭാഷ്യകാരൻ്റെയും വാർത്തകാരൻ്റെയൊക്കെ ആ കാലഘട്ടത്തിൽ. ശൂദ്രനെ നിഷേധിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞിരിക്കെ ബ്രാഹ്മണ ശബ്ദം പറയുമ്പോൾ അത് ബ്രാഹ്മണന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. ത്രയാണാം അവിശേഷേണ സന്യാസ ശ്രീയതി ശ്രുതോ വാർത്തകമാണ്. 3 ഗോത്രർക്കും ഒരുപോലെ സന്യാസം ശ്രുതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തന്റെ യുക്തി കൊണ്ട് പറയുന്നതല്ല. യഥോപലക്ഷണാർത്ഥം സ്യാത് ബ്രാഹ്മണ ഗ്രഹണം തഥാ. അതുകൊണ്ട് ശ്രുതിയിൽ 3 ഗോത്രർക്കും സന്യാസം അംഗീകരിച്ചിരിക്കേ, ഇവിടെ ബ്രാഹ്മണ ശബ്ദം പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർ കൂടി സ്വീകരിക്കണം. ഏവം ചെയ്ത് ബ്രാഹ്മണോക്തി സ്യാത് ദുസ്ത വിദ്യഗൃഹീതയെ സ ബ്രാഹ്മണ ഇതി സ്പൃഷ്ടം ശ്രുതി രന്തേജ ഭക്ഷ്യതി. അത് മാത്രമല്ല, ദുസ്ഥാവിദ്യ, ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കേവലം ജാതി ബ്രാഹ്മണൻ എന്തിനെടുക്കണം, ഒരു വംശത്തെ എന്തിനെടുക്കണം. ദുസ്ഥാവിദ്യ, വിദ്യ നശിച്ചവനെല്ലാം ബ്രാഹ്മണനാണ്. സന്യാസത്തെ സംബന്ധിച്ച് എന്താ ഇത്ര വാശി? അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ, മോഹം നശിച്ചു കഴിഞ്ഞാൽ അവൻ ബ്രാഹ്മണനാണോ അവൻ സന്യാസിയുമാണ്. പിന്നെ ഇന്നാർക്ക് സന്യാസം, പിന്നെ ഇന്നാർക്ക് സന്യാസം പാടില്ല, ഇതെല്ലാം എന്തിനു പറയണം? സബ്രാഹ്മണ ഇതി സ്പഷ്ടം. അപ്പോൾ ജ്ഞാനികളായ വിതരനെ പോലെയുള്ളവരെല്ലാം അവരുടെ വർണ്ണവും ജാതിയൊന്നും നോക്കാതെ അവരെല്ലാം ബ്രാഹ്മണരായി സ്വീകരിക്കണം, അവരെല്ലാം സന്യാസിമാരാണ്. ഇനി അല്ല സന്യാസ സംസ്കാരത്തെക്കുറിച്ചാണെങ്കിൽ ബ്രാഹ്മണന് മാത്രമല്ല, ക്ഷത്രിയനും വൈശ്യനും കൂടി അധികാരമുണ്ട് എന്നും ഭാഷ്യത്തെ നിഷേധിച്ചുകൊണ്ട് സുരേശ്വരാചാര്യർ 3-ാം അധ്യായത്തിൽ വാർത്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല പല കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സുഷുപ്തിയെക്കുറിച്ച് സുരേഷ് രാജ വളരെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, സുഖം അഹം അസ്വാപ്സം കിഞ്ചിത് അവേദിഷം, ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഉണർന്നതിന് ശേഷം. ഇതൊരു സ്മൃതിയാണ്, ഓർമ്മയാണ് എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. സുരേഷ് രാജാചാര്യർ അതിനെ നിഷേധിക്കുന്നു. അഹം സ്വാപ്സം എന്ന കിഞ്ചിത് അവേദിഷം എന്നെല്ലാം പറയുന്നത് ഒരു ഓർമ്മയല്ല, ഇത് അനുഭവം തന്നെയാണ്. ഇപ്പോൾ ജാഗ്രതയിലെ അനുഭവം തന്നെയാണ്, അല്ലാതെ അവിടെ അനുഭവിച്ചു, അവിടെ അജ്ഞാനത്തെ അനുഭവിച്ചു, പിന്നെ അതിനെ സ്മരിക്കുന്നു എന്നെല്ലാം പറയുന്നത് ശരിയല്ല. ഇതിപ്പോൾ ജാഗ്രതയിൽ നമ്മൾ പലതും പൂർവ്വകാലത്ത് ഇപ്പോൾ സ്മരിക്കുന്നു, അതുപോലുള്ള സ്മരണ അല്ല ഇത്. കാലദേശങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ സ്ഥലത്തെ കുറിച്ച് എന്തിനാശ്രയിച്ച് സ്മരിക്കാൻ പറ്റും? അതുകൊണ്ട് അവിടെയും ഇവിടെയും കേവലമായ ആ ചൈതന്യം, ആ ചൈതന്യത്തിൽ ഉള്ള അനുഭവം തന്നെയാണത്. അത് പൂർവ്വകാല സംബന്ധിയായി പറയുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ അത് സ്മരണയല്ല. ഇങ്ങനെ പറയുന്നു. പിന്നീട് അദ്വൈതത്തിൽ വരുന്ന ആഭാസവാദം, അവച്ഛേദവാദം, പ്രതിബിംബവാദം എന്നെല്ലാം പറയുന്നത് സുരേഷ് രാജാചാര്യ സ്വാമികൾ സ്വീകരിച്ചിരിക്കുന്ന ആഭാസവാദം അതോടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ സാങ്കേതികമായ ചർച്ചകളാണ്. സുഷുപ്ത വിജ്ഞാനം ജ്ഞാസിഷം വിധി സ്മൃതി ഭാർത്തികം പറയുന്നതാണ്. സുഷുപ്തിയിലുള്ള അറിവ് ജ്ഞാസിഷം ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് ന സ്മൃതി, അത് സ്മൃതിയല്ല. നമ്മളങ്ങനെയാണ് സാധാരണ ധരിച്ചിരിക്കുന്നത്. കാലാദി അവ്യവധാനത്വ, അവിടെ കാലാദികളുടെ വ്യവധാനമില്ല. അവിടെ കാലമുണ്ടോ? ദേശമുണ്ടോ? കാലദേശങ്ങളില്ലാതെ ഒരനുഭവത്തെ സ്മരിക്കാൻ പറ്റും? ആത്മസ്ഥം അതീത, അത് ആത്മനിഷ്ഠമാണ്, അത് ആത്മാവിൻ്റെ പ്രകാശമാണ്. അതീതഭാഗം, അത് പൂർവ്വകാലത്തിൽ അനുഭവത്തിൻ്റെ സ്മരണയല്ല. ഇതൊക്കെ അദ്വൈതത്തിലെ വിശേഷപ്പെട്ട രഹസ്യങ്ങളാണ്. ബ്രാഹ്മണ ക്ഷത്രിയോ വാപി വൈശ്യോ വാ പ്രവർജേ ഗൃഹാത്, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ പ്രവർജനം ആകാം, ത്രയാണാം വേവി വർണ്ണാനാം അമീ ചത്വാര ആശ്രമാഹ. ഈ മൂന്ന് പേർക്കും ഈ നാലാമത്തെ ആശ്രമം സ്വീകാര്യമാണ്. അതുകൊണ്ട് ത്രയാണാം അവിശേഷേണ സന്യാസ ശ്രീയതേ ശ്രുതു, ശ്രുതിയിൽ ഈ മൂന്ന് കൂട്ടർക്കും സന്യാസം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതോ ഉപലക്ഷണാർത്ഥം സ്യാ ബ്രാഹ്മണ ഗ്രഹണം തഥാ, അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ഉപലക്ഷണമായിട്ടാണ് മറ്റുള്ളവരെ സ്വീകരിക്കണം. സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്ത് പേയതേ കുതോ അധികാര നിയമോ വിധാനേ ക്രിയതേ. രാജാചാര്യനെ ഖണ്ഡിക്കുകയാണ്. ബ്രാഹ്മണനെ സന്യാസം പാടുള്ളൂന്ന് എന്തിനു പറഞ്ഞു? വ്യക്തമായ ഖണ്ഡനമാണ്. ആ പറഞ്ഞ് ശരിയല്ല. അതിനെന്താ വ്യക്തി പറയുന്നത്? സർവാധികാര വിച്ഛേദി വിജ്ഞാനം ചെയ്ത് എല്ലാ അധികാരങ്ങളെയും നശിപ്പിക്കുന്ന വിജ്ഞാനം പ്രാപ്തമാകുമ്പോൾ കുതോ അധികാര നിയമോ, ഇന്നതിന് ഇന്നതിന് അധികാരി എന്നെല്ലാം എന്തിനാ നിയമം പറയുന്നു? യുദ്ധാനേ ക്രിയതേ പല ഹഠാ, മനഃപൂർവം അങ്ങനെ ഒരു അധികാരത്തെ പിന്നെ നിർണ്ണയിക്കാൻ പോകുന്ന എന്തിനു? സന്യാസത്തിന് ഇന്നാരധികാരി ഇന്നാരധികാരിയല്ല എന്നൊക്കെ പറയുന്നു എന്നിങ്ങനെയെല്ലാം പറഞ്ഞു. ഇതുപോലെ പല സന്ദർഭങ്ങളിൽ ഗുരുവിനെ ഖണ്ഡിക്കുന്ന ഭാഷയാണ്. എന്നുവെച്ചാൽ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറയുന്നതിന് വായി പൊത്തിപ്പിടിക്കേണ്ട കാര്യമില്ല. ശരിയെന്ന് പറയുന്നത് അതിന് രാഗദ്വേഷമില്ല, ഗുരു നിന്ദയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് തനിക്ക് വ്യക്തമായി ബോധിക്കുന്ന കാര്യം അത് പറയാം. അതിൽ ഗുരുവിനും ശിഷ്യനോട് ഈർഷ്യുണ്ടാകത്തില്ല, ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഗുരുവിനെ ഉൾക്കൊണ്ടിട്ടാണല്ലോ അവിടെ ശിഷ്യൻ കുറച്ചുകൂടി മുമ്പോട്ട് ശാസ്ത്രമാർഗത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗുരുവിന് ശിഷ്യനോട് ഈർഷ്യം തോന്നും, തിരിച്ചില്ല ഞാൻ പറഞ്ഞതിനപ്പുറം പറഞ്ഞു അങ്ങനെ തോന്നുന്നു. ശിഷ്യനും ഗുരുവിനോടുള്ള വിദ്വേഷം കൊണ്ടല്ല അത് പറയുന്നു. തത്വചിന്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണത്തിൽ വ്യാഖ്യാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് വാർത്തികത്തിൻ്റെ പ്രാധാന്യം. ആ വാർത്തികത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആനന്ദഗിരി ഇതിന് വിശദീകരണം കൊടുത്തത്. അതിന് ഭാഷ്യം തുടങ്ങുമ്പോൾ ആദ്യം സംബന്ധ ഭാഷ്യമാണ്, സംബന്ധ വാർത്തികമാണ്. ഭാഷ്യം നമുക്ക് മറ്റ് ഉപനിഷത്ത് ഭാഷ്യങ്ങളെപ്പോലെ തന്നെ മനസ്സിലാക്കി പോകുന്നതിന് പ്രയാസമുണ്ട്. ചില സ്ഥലങ്ങളിൽ തർക്കങ്ങൾ വരും, അവിടെ കൂടുതൽ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും, യുക്തി ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ വാർത്തികം അങ്ങനെയാണ്. വാർത്തികത്തിൽ മീമാംസകരെ ഖണ്ഡിക്കുന്നു. മീമാംസയിൽ ശരിയായ പൂർവ്വ മീമാംസ അറിവില്ലാത്തവരാണ് ഈ വാർത്തികം വായിച്ചതൊന്നും മനസ്സിലാകത്തില്ല. ആ ശൈലിയിലാണ്, കാരണം അതുകൊണ്ടാണ് പറയുന്നത് മണ്ഡന മിശ്രനാണ്, പിന്നീട് സുരേശ്വരാചാര്യനാണ്. അപ്പോൾ സുരേശ്വരാചാര്യൻ മണ്ഡന മിശ്രനെ ഖണ്ഡിക്കുന്നു എന്നൊരു പലരും എഴുതിയിട്ടുണ്ട്. രണ്ടും രണ്ടാണ്. അത് വളരെ സങ്കീർണമാണ്. മീമാംസയിൽ വാർത്തികം പരീക്ഷയ്ക്ക് സിലബസിന് എം എ പരീക്ഷ സംബന്ധ വാർത്തകൾ 1000-ൽ 200 ശ്ലോകങ്ങളുണ്ട്. ഇതൊരിക്കൽ പഠിപ്പിക്കേണ്ടി വന്നു. ഒരു വർഷം ഇതിനുവേണ്ടി ചിലവാക്കി. 1000-ലധികം ശ്ലോകം ആനന്ദഗിരി വ്യാഖ്യാനത്തോടുകൂടി പഠിപ്പിക്കാൻ. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന ഒരാളിനും ഒരക്ഷരം മനസ്സിലായില്ല. പക്ഷെ എല്ലാവരും നല്ല മാർക്ക് വാങ്ങി പാസ്സായി. ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ പരീക്ഷയുടെ മറ്റും വിശേഷത. പക്ഷെ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് പഠിപ്പിച്ചാണ് മനസ്സിലായി, പഠിച്ചവർക്കും മനസ്സിലായി. കാരണം എന്തെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ശൈലി. വാർത്തകത്തിന് വളരെ സങ്കീർണമാണ് ഈ പൂർവ്വ മീമാംസ എന്ന് പറയുന്നത്. അതിൻ്റെ യുക്തികൾ ഇതൊക്കെ മനസ്സിലാക്കുക. അതുമാത്രമല്ല വളരെ വിരസമായ ഒരു വിഷയം. ഇത്രയും വിരസമായ വേറൊരു വിഷയമേ ഇല്ല ഈ ദർശനങ്ങളിൽ പൂർവ്വ മീമാംസ. അതിൽ പിന്നെ തർക്കവും വിതർക്കവും എല്ലാം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറയാം. അപ്പോൾ പല ഭാഗങ്ങളിലും അങ്ങനെ വരുന്നിടത്ത് സുരേശ്വരാചാര്യര് അവരെ നിഷേധിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അദ്ദേഹം ഒരു കർമ്മകാണ്ഡി ആയതുകൊണ്ടായിരിക്കാം, ആയിരുന്നതുകൊണ്ടായിരിക്കാം. ആ ഒരു ശൈലിയാണ് അതിൻ്റെ രീതി. ഇവിടെ ഭാഷ്യം മധുകാണ്ഡത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ള മധുകാണ്ഡ പ്രഥമാധ്യായം. വാസ്തവത്തിൽ പ്രഥമാധ്യായം എന്ന് പറഞ്ഞു, ഇത് മധുകാണ്ഡത്തിലെ ചതുർത്ഥാധ്യായമാണ്. ചില പുസ്തകങ്ങളിൽ ചതുർത്ഥാധ്യായം എന്ന് എഴുതും. അപ്പോൾ ആ ബ്രാഹ്മണ ക്രമം അനുസരിച്ച് ഇത് ചതുർത്ഥാധ്യായമാണ്. പക്ഷെ ഭാഷ്യകാരൻ ഇവിടെ മുതൽ ഇതിനെ ഉപനിഷത്തായി സ്വീകരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ പ്രഥമാധ്യായം എന്ന് പറയും. അങ്ങനെയാണ് 6 ഭാഷ്യകാരൻ പറയും ഷഡധ്യായി എന്ന് പറയും. ഓരോ അധ്യായത്തിലെ ആദ്യത്തെ ഒരു കാണ്ഡത്തിൽ, 3 ഒരു കാണ്ഡത്തിലെ ആദ്യത്തെ 2 മാറ്റി നിർത്തിയിട്ട് വ്യാഖ്യാനിച്ചു. 3 ഒരു 1 എന്ന് കരുതി വ്യാഖ്യാനിച്ചു. അപ്പോൾ അത് പറയുന്ന ഭാഷ്യകാരോടെ സ്വീകരിച്ചിരുന്ന അർത്ഥക്രമം പാഠക്രമമാണ്. പാഠക്രമം അനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതനുസരിച്ചാണ് അധ്യായ സംഖ്യ വരുന്നത്. അതിന് പ്രാധാന്യം കൊടുക്കുന്നു. കർമ്മത്തെക്കുറിച്ച് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇതിൽ ഉദാഹരണ ഉപനിഷത്തിൽ ഒരു കാര്യം സമ്മർദ്ദിക്കുന്നു. ഈ പൂർവ്വകാണ്ഡം മുഴുവനും ആരാ ഉപകാരകം മീമാംസയുടെ ഭാഷയിൽ പറഞ്ഞു തത്വജ്ഞാനത്തിന് ഉപകരിക്കുന്നതാണ് എന്ന് ഭാഷ്യകാരെ സമർത്ഥിക്കുന്നുണ്ട്. വേദം മുഖ്യമായി 2, ഒന്ന് കർമ്മകാണ്ഡം മറ്റൊന്ന് ജ്ഞാനകാണ്ഡം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉപാസനാകാണ്ഡം മിശ്രമായി വരുന്നത്. ചില ഭാഗത്ത് കർമ്മകാണ്ഡത്തോടുകൂടി ചേർന്ന് വരും, ചില ഭാഗത്ത് സ്വതന്ത്രമായി വരും, ചില ഭാഗത്ത് ജ്ഞാനകാണ്ഡത്തോട് ചേർന്ന് വരും, ജ്ഞാനത്തിനിടയ്ക്ക് ഉപാസനകൾ വരും. അതിൽ കർമ്മകാണ്ഡത്തെയും ജ്ഞാനത്തിന് ഉപകരിക്കുന്നതായിട്ട് ഭാഷ്യകാരം പറയുന്നു. നേരിട്ടുള്ള പരമ്പരയായിട്ട് ഗീതയിലും മറ്റും മനസ്സിലാക്കിയതുപോലെ അതിൽ വിടേണ്ടതിനെയൊക്കെ വിട്ട് ബാക്കിയുള്ളത് നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഈശ്വര ആരാധന രൂപത്തിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ചിത്തശുദ്ധിക്ക് ഉപകരിക്കും. അങ്ങനെ ഉത്തരകാണ്ഡത്തിലൂടെ അത് ജ്ഞാനത്തിന് ഉപകരിക്കും. ഇതെല്ലാം വേദത്തെ മുൻനിർത്തിയുള്ള ചർച്ചകളാണ്, ശ്രുതിയെ മുൻനിർത്തിയുള്ളത്. അതായത് സ്വതന്ത്രമായ ചർച്ച. ഭാഷ്യകാരൻ പറയുമ്പോഴും സ്വതന്ത്രമായി ഒരക്ഷരം പറയില്ല. വേദത്തിൽ എങ്ങനെ പറയുന്നു, വേദപ്രാമാണ്യം എന്താണ്? ഇനി ആശയം ഒരു പക്ഷേ തൻ്റെ സ്വന്തമായി, പക്ഷെ അതിന് വേദത്തോട് ബന്ധപ്പെടുത്തിയേ പറയും, തൻ്റേതായി പറയും. അതുകൊണ്ട് കർമ്മ കണ്ടത്തെ തത്വജ്ഞാനത്തിന് പരമ്പരയാ ഉപകരിക്കുന്നതാണ് എന്ന് സമർത്ഥിച്ചിട്ടും കർമ്മകാണ്ഡത്തെ വ്യാഖ്യാനിച്ചില്ല. അതെല്ലാം അങ്ങോട്ട് ഉപാസനാഭാഗം മുതൽ ഇവിടെയും തുടങ്ങുന്നത് അശ്വമേധത്തിൽ അശ്വത്തിന്റെ അവയവങ്ങളെ വിരാട് അവയവങ്ങളായിട്ട് ഉപാസിക്കുകയാണ്. ധ്യാനിക്കാൻ വേണ്ടി അവർ വിരാട് രൂപപ്രാപ്തി അല്ലെങ്കിൽ ഹിരണ്യഗർഭപ്രാപ്തി അതൊക്കെയാണ് അതിന്റെ ഫലമായി പറയുന്നത്. അതും ഭക്ഷ്യകാലം പറയും അശ്വമേധത്തിന് എല്ലാവർക്കും അധികാരമില്ലാന്ന് പറയും. അശ്വമേധത്തിന് ക്ഷത്രിയന് മാത്രമേ അധികാരമുള്ളൂ. കർമ്മ കണ്ടെത്തും ബ്രാഹ്മണനും വൈശ്യനും അധികാരമില്ല. ശ്രീശൂദ്രന്മാരുടെ കാര്യങ്ങൾ പറയുന്നു. അപ്പോ അതെന്തുകൊണ്ട്? കാരണം ഈ അശ്വമേധം ഒരുപാട് ചെലവുള്ള കാര്യമാണ്. ചക്രവർത്തിമാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരുപാട് ധനം സമ്പാദിക്കും, പിന്നെ അത് ചെലവഴിക്കും. കൂടുതൽ ചെലവഴിക്കുന്നത് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. ദക്ഷിണ കൊടുക്കുന്ന ജോലി ബ്രാഹ്മണനും വാങ്ങുന്ന ജോലി ക്ഷത്രിയനും വാങ്ങുന്ന ജോലി ബ്രാഹ്മണനുമാണ്. അപ്പോൾ അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ ബ്രാഹ്മണൻ ക്ഷത്രിയം ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയത്തില്ല. സമ്പത്തില്ലാത്തതുകൊണ്ടാണ്, അത്രയും സമ്പത്ത് സമ്പാദിക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് സമ്പത്ത് കൊണ്ടുവന്നു ഇത് നടത്താൻ മറ്റുള്ളവർക്ക് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് അതിന് അധികാരമില്ലാത്തവർക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ഉപാസന. അങ്ങനെ അശ്വ അവയവങ്ങളെ വിരാട് രൂപത്തിൽ, പ്രപഞ്ച രൂപത്തിൽ, വിരാട് പുരുഷൻ പ്രപഞ്ച പുരുഷ രൂപത്തിൽ അത് അടുത്ത് വിശദീകരിക്കും. അങ്ങനെ ഉപാസിക്കുക. അതിൻ്റെ ഫലമായി ഹിരണ്യഗർഭപ്രാപ്തി അതെല്ലാം പറയുന്നു. ഇതും മുമ്പ് പറഞ്ഞ പ്രവർഗീയം എന്ന് പറയുന്ന കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അതിനു മുമ്പ് വരുന്ന ജ്യോതിഷ്ഠോമം പോലെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതായി കർമ്മം, ഉപാസന, ജ്ഞാനം എന്നിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയാലേ ഇത് എന്താണ്? ഉഷാവ അശ്വസ്യ മേധ്യസ്യ ശിരസ്, മേധ്യമായ അശ്വത്തിന്റെ ശിരസ്സാണ് ഉഷസ്, പ്രഭാതം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് അശ്വം, മറ്റൊന്ന് ഈ വിരാട് പ്രപഞ്ചം. അശ്വത്തിന്റെ ശിരസ് അത് ഈ ഉഷസ്സാണ്, വിരാട് പുരുഷന്റെ പ്രഭാതമാണ് എന്ന് പറയുമ്പോൾ ഉഷസ്സിന് ഭാഷകാലം പ്രത്യേക വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രഭാതം എന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ അത് അശ്വമേധ യാഗം ചെയ്തവന് അല്ലെങ്കിൽ വേദാധ്യയനം ചെയ്തവന് അതിന് അധികാരമുണ്ടെങ്കിലും അല്ലെങ്കിൽ അധികാരമില്ലാത്ത ബ്രാഹ്മണ വൈശ്യനും അത് ചെയ്യുന്ന ക്ഷത്രിയനും വേദാധ്യയനം ചെയ്തിട്ടുള്ളവനെ അത് മനസ്സിലാവും എന്തായി പറയുന്നു. അല്ലെങ്കിൽ അശ്വത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിലാവും എന്തിനുള്ള അശ്വത്തെ പറയണം. അശ്വമേധത്തിലെ പ്രധാനമായ ഒരു ബലിമൃഗമാണ് അശ്വം. അപ്പോൾ അത് ആ വൈദിക പശ്ചാത്തലത്തിൽ നിന്നേ മനസ്സിലാകത്തുള്ളൂ. മുമ്പ് അശ്വത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ അശ്വത്തിലുള്ള പ്രപഞ്ചഭാവനയെക്കുറിച്ച് പറയുന്നു. അത് ഈ വേദ അധ്യയനം ചെയ്തവനെ മനസ്സിലാകും. ഇവിടെ അത് ചെയ്യാൻ പറയുന്നില്ല, അശ്വമേധം ചെയ്യാൻ പറയുന്നില്ല. ഇത് കർമ്മവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതിനെ സ്വതന്ത്ര ഉപാസനയായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? ആ കർമ്മത്തിന് അധികാരം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്, ബ്രാഹ്മണന് വേണ്ടിയിട്ടാണ് ഇത്. ആ തരത്തിൽ ഭാവന ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ഈ മന്ത്രങ്ങളെ അർത്ഥബോധത്തോടുകൂടി ആവർത്തിക്കുന്നതാണ്. അർത്ഥബോധത്തോടുകൂടി ചെയ്യാം. അതിന് കേവല ജപമെന്ന് പറയും, ആവർത്തിക്കുക. അർത്ഥം അർത്ഥബോധത്തോടുകൂടി വേദം ഗ്രഹിക്കണമെന്നാണ് നിയമം. പക്ഷെ അവിടെ അർത്ഥത്തിന് വിശേഷിച്ച് പ്രാധാന്യം കൊടുക്കുക, അതായത് ശബ്ദത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകഴിയുമ്പോൾ അതിന് ജപം. നടച്ചാണെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ ഉപാസന, ധ്യാനം ഒന്ന് തന്നെ. അപ്പോൾ അവിടെ ശബ്ദത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്ന, അർത്ഥത്തിനാണ്. മാനസിക ഭാവന എന്താ? അതിൻ്റെ ഫലം പറയുന്നു, ഹിരണ്യഗർഭപ്രാപ്തി. ഇത് വേദ പശ്ചാത്തലം മനസ്സിലാക്കി ഒരാൾക്ക് മനസ്സിലാവും, അതും ഇതുമായിട്ട് എന്താ ബന്ധം, ഇതെന്തിനതിന് ശേഷം പറഞ്ഞു, ഉപാസന എന്ന് പറയുന്നത് എന്താണോ അതുകൊണ്ട് എന്താ ഫലം, ഇത് കർമ്മകാണ്ഡമാണ്, ഇത് ഉപാസനയാണ്, ഇത് ഞാൻ ഇക്കാര്യത്തിൽ വേദഭാഷ്യകാരന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം. ആ ജ്ഞാനം എന്താണ്? അത് ഭേദമാണോ അഭേദമാണോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം വരാം. പക്ഷെ കർമ്മം കർമ്മമാണ്, ഉപാസന ഉപാസനയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഈ വൈദികന്മാർക്ക് അഭിപ്രായ വ്യത്യാസം. അതിന്റെ സ്വരൂപത്തിനും മറ്റും അഭിപ്രായ വ്യത്യാസം.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya.